ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 30. മലയാള വർഷം 1201, മിഥുനം 6. 2026 ജൂൺ 20 തീയതി ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സിലും FM 101.1 മെഗാ ഹിറ്റ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 47 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത്.
1: സുഖം. മനുഷ്യജീവിതത്തിന്റെ അടിത്തറ പാകുന്നതിൽ സുഖത്തിന് അതിൻ്റേതായ ഒരു പങ്കുണ്ട്. സുഖം തോന്നുക, സുഖിച്ചിരിക്കുക എന്നത് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ സുഖം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് നിർവചിക്കുക ബുദ്ധിമുട്ടാണ്. ഇഷ്ടത്തിന് സ്നേഹം, പ്രപഞ്ചം, പ്രേമം എന്നിങ്ങനെ പല വകഭേദങ്ങളുണ്ട്. ഒരു പുരുഷന് സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ അത് പ്രണയമായി. എന്നാൽ ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് പ്രണയം തോന്നിയാൽ അത് സ്വവർഗാനുരാഗമായി മാറി. ഒരാളുടെ ഇഷ്ടമല്ല മറ്റൊരാളുടേത്. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്ന ഒന്നിനോട് മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ആപ്തവാക്യം വളരെ പ്രശസ്തമാണല്ലോ. അവനവൻ്റെ സുഖത്തിനായി ചെയ്യുന്നത് മറ്റൊരാളുടെ സുഖത്തിനും കൂടി ഉതകുന്നതാവണം എന്നതാണ് ഇതിൻ്റെ വിവക്ഷ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അവനവൻ്റെ സുഖം മാത്രമാണ് ഒരുവിധം ആൾക്കാരും നോക്കുന്നത്. മറ്റുള്ളവന് എന്തോ സംഭവിച്ചോട്ടെ, അത് തന്നെ ബാധിക്കുന്നതല്ല എന്നതാണ് പലരുടെയും മനോഭാവം. എന്നാൽ എല്ലാവരുടെയും മനോഭാവം ഇങ്ങനെയാണ് എന്ന് ഇതിനർത്ഥമില്ല. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി പ്രവർത്തിക്കുന്നവർ എത്രയോ

0: എന്നാൽ എല്ലാവരുടെയും മനോഭാവം ഇങ്ങനെയാണ് എന്ന് ഇതിനർത്ഥമില്ല. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി പ്രവർത്തിക്കുന്നവർ എത്രയോ പേരുണ്ട്. മറ്റുള്ളവരുടെ ക്ഷേമവും ഐശ്വര്യവും കാംക്ഷിക്കുന്നവരും അത്തരം ആൾക്കാരുടെ മാനസികനില വളരെ വലുതാണ്. അവർ സ്വന്തം സുഖത്തിൻ്റെ പിന്നാലെ പോകാതെ ആ സുഖം അന്യനുകൂടി പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പുതിയ തലമുറ ഒരുപാട് മാറിയിരിക്കുന്നു. ന്യൂജൻ എന്ന് വിവക്ഷിക്കപ്പെടുന്ന പുത്തൻ തലമുറ സ്വന്തം സുഖം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നഷ്ടമാകുന്നത് സുഖം എന്ന ആ വികാരത്തിൻ്റെ പവിത്രതയാണ്. നമ്മുടെ പ്രവൃത്തികളാണ് നമുക്ക് മനസ്സുഖം നൽകുന്നതും നഷ്ടപ്പെടുത്തുന്നതും. സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും ചേർന്നതാണ് നമ്മുടെ ജീവിതം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അത് ജീവിതം എന്ന ഒരു പാട്ട് തന്നെയുണ്ടല്ലോ.
1: ഡോക്ടർ കൃഷ്ണദാസ് ഇലയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമാലരി. പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: has been selected as the next Vice President of the Financial Action Task Force, FATF, for the 2026-27 term. He will succeed Giles Thompson of the United Kingdom. Mr. Agarwal, currently serving as Secretary in the Ministry of Culture, earlier headed the Indian delegation to the FATF and played a key role in India's engagement with the global anti-money laundering and counter-terror financing watchdog. The decision was taken during the FATF plenary held from 17th to 19th of June. The Ministry of External Affairs has termed Mr. Agarwal's selection a major win for India. In a social media post, the ministry said the appointment reinforces India's commitment to combating terrorism, financing and illicit financial networks. It added that Mr. Agarwal's experience as former head of India's FATF delegation and former director of FIUIND will help advance the FATF's mandate of safeguarding financial integrity. External Affairs Minister Dr. H. Jaishankar has stressed that India must optimize relationships across geographies while pursuing its national interests, strategic autonomy, and multipolarity in a turbulent world. Speaking at the India-US Forum 2026 in New Delhi last evening, Dr. Jaishankar spoke about the deepening India-US partnership across domains, even as both nations navigate its issues and complexities. He added that as India rises, its interests will expand and diversify. The National Testing Agency has said that it is fully prepared for a smooth, fair and transparent conduct of the National Eligibility Cum Entrance Test, NEET, UG 2026 re-examination, which is scheduled for tomorrow. In a statement, NTA said that the exam will be conducted across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The agency noted that more than 2 lakh personnel, including observers, coordinators, police forces and administrators have been deployed. The NTA noted that multi-layered security framework has been put in place to ensure a fair and transparent examination. The Supreme Court has expressed serious concern over what it described as a deep-rooted nexus between banks, asset reconstruction companies and borrowers, questioning the manner in which large loan defaults are being settled. A bench comprising Chief Justice Surya Kant and Justice V. Mohan observed yesterday that public money collected from taxpayers is being lent through banks, but effective efforts are often not made to recover these dues. The court said it was concerned about the misutilization of public money, which should have been spent for the welfare of people. In cricket, the third and final ODI between India and Afghanistan will be played at the M.A. Chidambaram Stadium in Chennai this afternoon. The match is scheduled to begin at 1:30 p.m. And that is the end of this news bulletin.
1: Akashavani, Thrissur. Arippugal. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ബിജുനാരായണൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുല്ലരിപ്പൂക്കൾ, ഇന്നർ ഷോപ്പി, എം ജി റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, അന്താരാഷ്ട്ര യോഗ ദിനചിന്തകൾ. യോഗാചാര്യനും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി സംസാരിക്കുന്നു. 7:15 റേഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. വയലോപ്പിള്ളിയുടെ അച്ഛൻ എന്ന കവിത ആലപിക്കുന്നത് യു ഉരഘു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഗൽ ജ്വല്ലേഴ്സ്, ടൌൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്, ഗാനസന്ദേശം. 7:40 സമകാലികം, അന്താരാഷ്ട്ര യോഗ ദിനം 2026. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം, തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ചലച്ചിത്രഗാനങ്ങൾ, 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം അഞ്ജു പി അർജുനൻ, രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലെ, 11:00 ലളിതം മധുരം, 11:30 സ്വരരാഗലയം, 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12

0: 5-ന് ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 അയ്യപ്പൻ പാട്ട് V.M. രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രീതാമോഹനൻ ചാവക്കാട്, പദം വാനമ്പാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 51. 2:30 സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3 മണിക്കും 4:30 5:30 ചലച്ചിത്രഗാനങ്ങൾ. 3:55 വെസ്റ്റ് ബംഗാളിലെ താരകേശ്വരിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23 ഗഡു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളം, 5:30 ജനപഥം സ്പോൺസേഡ് പരിപാടി, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8 മണിക്ക് നാടകം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 കാലാവസ്ഥ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ, വയനാട് എന്നീ ജില്ലകളിൽ മഴ സംബന്ധിച്ച് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
6: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. ഇപ്പോൾ ബിജു നാരായണൻ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് ബിജു നാരായണൻ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. മീഡിയം വേവ് 630 കിലോഹെർട്സ്, FM 101.1 MHz. ഇപ്പോൾ സമയം 6:35:24.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പൊതുയുഗ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ മിഷൻ സമുദ്ര എന്ന പദ്ധതിയാണ് പ്രധാന ഹൈലൈറ്റ്. പുതിയ നികുതികളില്ല. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും. സാമൂഹ്യ പെൻഷൻ വർധന, ഡി എ കുടിശ്ശിക തുടങ്ങിയ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. കിഫ്ബി അടിമുടി മാറ്റും. കേരളത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കും. ബ്രാൻഡ് കേരളം ആരംഭിക്കും. മെഡിസെപ്പും പങ്കാളിത്ത പെൻഷനും പരിഷ്കരിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ. മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം, മലപ്പുറത്ത് ക്യാൻസർ സെന്റർ എന്നിവയാണ് ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. ഇന്ന് രാജ്യവ്യാപകമായി മോക്ക്

0: നടത്തും. നാളെ ഉച്ചയ്ക്ക് 2:00-നും 5:15-നും ഇടയിലാണ് പരീക്ഷ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള റിസർവ് ബാങ്ക് മാർഗരേഖ 2027 ജനുവരി 1 പ്രാബല്യത്തിൽ വരും. വായ്പാ കാലാവധി 6 വർഷമാക്കി ഉയർത്തി. നടപ്പാത ഉപയോഗിക്കുന്നത് കാൽനടക്കാരന്റെ മൌലികാവകാശമാണെന്നും വാഹനമോടിക്കുന്നവർക്ക് ഇത് നിഷേധിക്കാനാകില്ലെന്നും സുപ്രീംകോടതി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് യാത്ര മുടങ്ങിയവരുടെ വിസ UAE 30 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. ഈ മാസം 10-ാം തീയതി മുതൽ ജൂലൈ മാസം 9-ാം തീയതി വരെയാണ് ഇളവ്. US ഇറാൻ യുദ്ധം താൽക്കാലികമായി അവസാനിച്ചതിന് പിന്നാലെ ലെബനനും സമാധാനത്തിന്റെ പാതയിലേക്ക്. ഇന്നലെ ഉച്ചവരെ നടന്ന ശക്തമായ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് ധാരണയായി. സജീവമായി ഹോർമോസ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചെക്ക് റിപ്പബ്ലിക്കിന് സമനില. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3-ാം ഏകദിനം ഇന്ന്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 1:30 മുതലാണ് മത്സരം. വനിതാ 2020 ലോകകപ്പ് വെസ്റ്റ് ഇൻഡീസിന് 2-ാം ജയം. സ്കോട്ട്ലാന്റിനെ 7 റൺസിന് തോൽപ്പിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
10: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
9: പ്രായോജകർ,
10: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ചോദ്യം ആവർത്തിക്കാം: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാവിലെ 7:55 വരെ കാത്തിരിക്കൂ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ്, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, കൃഷ്ണമണിരേഖ, ഫോട്ടോ എന്നിവ നിർബന്ധമായി പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ തികച്ചും സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ, ഡിജിലോക്കർ, അപാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നതുവഴി നീറ്റ്, കീം തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ

വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. അറിയിപ്പ് കഴിഞ്ഞു.

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, അന്താരാഷ്ട്ര യോഗ ദിനചിന്തകൾ. യോഗാചാര്യനും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുനി സംസാരിക്കുന്നു. 7:15 കാവ്യാഞ്ജലി, വയലോപ്പിള്ളിയുടെ അച്ഛൻ എന്ന കവിത ആലപിക്കുന്നത് യു രഘു. 7:20 സേവന വാർത്തകൾ.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55 കേൾക്കാം. സമയം 6 കഴിഞ്ഞ് 43:36. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് JP നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ

0: പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000 ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1 ൽ നിന്ന് 400 ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്രസഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി

0: വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2-0 തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1-0 തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24 തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടക മാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഒഡീസ പശ്ചിമബംഗയോ പ്രവാസേ ഭവിഷ്യതി. ഒഡീസായാഹ മയൂർഭഞ്ജ മണ്ഡലേ രാഷ്ട്രപതി ദ്രൗപദി മുർമു വര്യായാഹ അഷ്ടഷഷ്ടിതമേ ജന്മദിവസോത്സവേ പ്രധാനമന്ത്രി തയാ സഹ പഹാഡ്പുര ഗ്രാമേ സമ്മിലിതോ ഭവിഷ്യതി. തദനന്തരം തൌ നേതാരോ ഒഡീസാരാജ്യേ മോഹനചരണ മാഝി പ്രശാസനസ്യ വർഷദ്വയസ്യ കാര്യകാലപൂർത്യവസരെ ഏകാം വിശാല ജനസഭാം സംബോധയിഷ്യതഃ. യത്ര ഹി 47,000 കോടിതോപ്യധികരൂപ്യകാണാം വികാസാത്മക പരിയോജനാനാം ശുഭാരംഭോ ഭവിഷ്യതി. പശ്ചിമബംഗേ പ്രധാനമന്ത്രി പശ്ചിമബംഗ ദിവസാവസരെ ഭാഗം ഗ്രഹിഷ്യതി. യത്ര ഹി അനേകാസാം പ്രണാലീനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. അസ്മിന്നേവ അവസരെ പ്രധാനമന്ത്രി PM കൃഷി സമ്മാന നിധിം പ്രസാരയിഷ്യതി. യേന ദേശസ്യ 9.44 കോടി കൃഷകേഭ്യഃ 80+18,000 കോടി രൂപ്യകാണി സാക്ഷാത് തീഷാം വിത്തകോശേഷു സ്ഥാനന്തരിതാനി ഭവിഷ്യന്തി. NTA इति राष्ट्रीय परीक्षा संघटनेन प्रख्यापितं यत् श्वः आयोज्यते।

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
0: കാർഷിക വിളകളിലെ പ്രജനന രീതികൾ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നീ വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുമ്പായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 8547070773, മറ്റൊരു നമ്പർ 04872370773. പരിശീലന ഫീസ് 1100 രൂപ. നെല്ലിന് ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഡർമ കാട് ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ജലലഭ്യത

0: ആവശ്യകതയനുസരിച്ച് നെൽപ്പാടങ്ങളിൽ മേൽവളം ചേർക്കാം. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ 1 കിലോഗ്രാം സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് കണ്ടത്തിൽ ഇട്ടുകൊടുക്കണം. വിരിപ്പു കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോള രോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം കൾച്ചർ എന്ന കണക്കിൽ വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണസ് ലായനി ഉണ്ടാക്കാം. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുത് മാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോഗ്രാം മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. നീർവാർച്ച കുറഞ്ഞ സ്ഥലങ്ങളിൽ പൈനാപ്പിളിന് കുമിൾ ബാധ വേരുമൂലം ചീയലും തണ്ടുചീയലും കണ്ടുവരുന്നു. രോഗം ബാധിച്ച ചെടിയുടെ മധ്യഭാഗത്തുള്ള ഇലകൾ എളുപ്പത്തിൽ ഊരിപ്പോരുന്നതും അവയുടെ കടഭാഗം അഴുകി ദുർഗന്ധം വമിക്കുന്നതുമാണ് പ്രധാന ലക്ഷണങ്ങൾ. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വഴി രോഗം വരുന്നത് തടയാം. ഇതോടൊപ്പം വേരിൽ മീലിമുട്ടകളും കാണും. വെർട്ടിസീലിയം എന്ന ജീവാണു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ വേരുഭാഗത്ത് ഒഴിച്ചുകൊടുത്ത് ഇവയെ നിയന്ത്രിക്കാം.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
10: സ്വാസ്ഥ്യം. യോഗ ഭാരതീയ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. യോഗ മനസ്സിന്റെയും ശരീരത്തിന്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഐക്യരൂപത്തെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഒരുക്കിയ ഒരു സമഗ്ര സമീപനം. യോഗ വെറും വ്യായാമമല്ല. ഒരു വ്യക്തിയും ലോകവും പ്രകൃതിയും ഒന്നാണെന്ന തിരിച്ചറിവാണ് യോഗ നൽകുന്നത്. ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നല്ല ആരോഗ്യം വളർത്തുന്ന ജീവിതശൈലി പിന്തുടരുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ സന്തുലിതമായ മനോഭാവം നിലനിർത്തുന്നതിനുള്ള വഴികൾ വളർത്തിയെടുക്കുകയും ഒരാളുടെ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നതിനാണ് യോഗ അഭ്യസിക്കണമെന്ന് പറയുന്നത്. യോഗയെക്കുറിച്ചുള്ള അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുമായാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. 2015 ജൂൺ 21 മുതലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കാൻ ആരംഭിച്ചത്. ഉത്തരാർദ്ധ ഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ ജൂൺ 21 യോഗ ദിനമായി ആചരിക്കാൻ തെരഞ്ഞെടുത്തത്. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ്. തൃശൂർ യോഗ അസോസിയേഷൻ കോഴ്സ് ഡയറക്ടറും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി അന്താരാഷ്ട്ര യോഗ ദിന ചിന്തകൾ പങ്കുവയ്ക്കുന്നു.
11: നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ. എല്ലാവർക്കും എൻ്റെ യോഗ ദിനാശംസകൾ. യോഗ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.

ആയ ഭേദമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാവുന്നതും അതേപോലെ തന്നെ പ്രായാധിക്യം വരുന്നതിനനുസരിച്ച് യോഗയുടെ അവസ്ഥ അല്ലെങ്കിൽ യോഗ ആസനങ്ങളുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന രീതികളും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ യോഗ പരിശീലിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സുഖകരമായി അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ് നേടാനും സാധിക്കും. യോഗ ഈ അവസരത്തിൽ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെയധികം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വന്നിട്ടുള്ളതുമായ ഈ കാലഘട്ടത്തിൽ യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. യോഗ എന്ന് പറയുന്നത് ഒരു ചിട്ടയിലൂടെയുള്ള ജീവിതമാണ്. ഇതിന് ആ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് സാധാരണ ഇതിലേക്ക് കടക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. കാരണം അതിലുള്ള പ്രാണായാമങ്ങളും ധ്യാനവും മറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ്സോ മറ്റതൊന്നും വരാതിരിക്കാനും അത് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് എഫക്റ്റ് വരാതിരിക്കാനും ഉപകരിക്കുന്നതാണ്. യോഗ പരിശീലിക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും നന്നായിരിക്കുക. ഏർലി മോർണിംഗ്, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് യോഗ പരിശീലിക്കുകയാണെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കും. അതേപോലെ തന്നെ ഫ്രഷ് എയറിന് ഉള്ളിലേക്ക് എടുക്കാനും നമുക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കും. അതേപോലെ തന്നെ പ്രാണായാമങ്ങളും വളരെയധികം ഉപകരിക്കുന്നതാണ്. പ്രാണായാമം എന്ന് പറയുമ്പോൾ ശ്വസനക്രിയയാണ്. ശ്വസനക്രിയ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് പ്രായാധിക്യമില്ല, ചെറുപ്പമില്ല, എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്വസനത്തെ പറ്റി ചിന്തിക്കാറില്ല. ഈ ശ്വസനം എന്ന് പറയുന്നത് യോഗയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് തന്നെ പ്രോപ്പറായിട്ടുള്ള ശ്വസനക്രിയയാണ്. അതിനെ പ്രാണായാമം എന്ന് പ്രതിപാദിക്കുന്നു. നിയന്ത്രിതമായ ശ്വസന പ്രക്രിയ, അത് നമ്മൾ സാധാരണ ശ്വാസം വലിക്കാനെടുക്കുന്ന സമയദൈർഘ്യവും ശ്വാസം പുറത്തു കളയാനെടുക്കുന്ന സമയദൈർഘ്യവുമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ സാധാരണ ശ്വാസം വലിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ശ്രദ്ധ കൊണ്ടുവരാറില്ല. നമ്മൾ പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് പുറത്ത് കളയുന്നു. ഇവിടെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശ്വാസം വലിക്കാനെടുക്കുന്ന സമയം തന്നെ ശ്വാസം പുറത്ത് കളയുന്നു. ഏകദേശം ഒരു 5 സെക്കൻഡിൽ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ് പുറത്ത് കളയാനായിട്ട് ഉപകരിക്കുകയാണ്. അങ്ങനെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ശ്വാസം വലിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 തവണയോ അല്ലെങ്കിൽ 6 തവണയായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ്റെ ലെവല് കൂട്ടുന്നത് കൊണ്ട് മനസ്സിനെ പോലും ശാന്തമാക്കാം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രീതിങ് പാറ്റേൺ വളരെ ഫാസ്റ്റായിരിക്കും. അതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ തരത്തിലുള്ള ശ്വസനക്രിയ അല്ലെങ്കിൽ പ്രാണായാമം വളരെ ഉപകരിക്കുന്നതാണ്. കൂടാതെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് വളരെയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു ഡിസിപ്ലിനിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാണായാമം എന്ന് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും താളാത്മകമായ രീതിയിലൂടെയാണ് ആ പ്രവർത്തനം അല്ലെങ്കിൽ എക്സസൈസ് നടക്കുന്നത്. ആ ആസനാസിൻ്റെ പ്രത്യേകത തന്നെ താളാത്മകമായ രീതിയിലുള്ള ഒരു മൂവ്മെൻസ് ആണ്. കൂടാതെ അതിൽ ബ്രീതിങ് പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ ആ പൊസ്റ്റിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിലാക്സ് ചെയ്തുകൊണ്ട് ബ്രീതിങ്ങോടുകൂടി താളാത്മകമായ രീതിയിൽ ചെയ്യുന്ന വ്യായാമമാണ് ശരിക്കും ആസനാസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൻ്റെ താളവും മനസ്സിൻ്റെ താളവും പ്രകൃതിയുടെ താളവുമായി ലയിപ്പിക്കാനായിട്ട് സമന്വയിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും

0: നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതിലുപരി ശരീരത്തിൻ്റെ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെയും അല്ലെങ്കിൽ മനസ്സിൻ്റെയും ഒക്കെ താളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അതിൽ യോഗയിലുള്ള മെഡിറ്റേഷനും ഇതിൽ വളരെയധികം ഉപകരിക്കുന്നതാണ്. അത് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഉപകരിക്കുന്നു. അതുപോലെ തന്നെ ജീവിതം ഒരു താളാത്മകമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് യോഗയിൽ പറയുന്ന പ്രാണായാമങ്ങളും മെഡിറ്റേഷനും ആസനാസം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇൻ്റേണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു താളാത്മകമായ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റമായാലും റെസ്പിറേറ്ററി സിസ്റ്റമായാലും സർക്കുലേറ്ററി സിസ്റ്റമായാലും അതിനൊക്കെ ഒരു താളത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിന് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതിലുണ്ടാകുന്ന അപാകതകളാണ് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് താളാത്മകമായ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുന്നു. യോഗ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ പരിശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ, അന്ന് മുതൽ യോഗ പരിശീലിക്കുക. യോഗയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട രീതിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
1: പ്രായഭേദമന്യേ വ്യക്തികളിൽ ഉന്മേഷവും പ്രതിരോധശേഷിയും ആത്മവിശ്വാസവും വളർത്താൻ യോഗയ്ക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ യോഗ അസോസിയേഷൻ കോഴ്സ് ഡയറക്ടറും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നേ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: കാവ്യാഞ്ജലി. കാവ്യാഞ്ജലിയിൽ ഇന്ന് വൈലോപ്പിള്ളിയുടെ കവിത അച്ഛൻ, ആലപിക്കുന്നത് യു രഘു.
8: ഗാഢമുറങ്ങുന്നു പൊന്മകൻ കട്ടിലിൽ, കൂടെ ചെരിയുകയാണു ഞാനും. ഏതോ വിചാരം തിരുപ്പിടിച്ചിടുമെൻ

ന്നതുണ്ടൊരു കൊച്ചുപക്ഷി മന്ദം അടക്കിപ്പിടിച്ച പോലാം സ്വര സ്പന്ദനം ചീച്ചീട്ടർ എന്ന മട്ടിൽ. ഇത്തിരി നേരം കഴിഞ്ഞു കേൾക്കായിതോരുത്തരം ട്ർ എന്ന നേർത്ത ശബ്ദം. പുത്തരി അല്ലിതൻ കാതിന് രാവിലിതെത്രയോ വട്ടം ഞാൻ കേട്ടിരിപ്പൂ. പേടിയാൽ രാത്രിയിൽ ചേക്കാർന്ന പക്ഷികൾ പേശുമാറില്ലിതെന്തീ വിധത്തിൽ. ബുൾബുളോ

0: ഞക്കിളിയോ സ്വരത്തിൻ്റെ ബുദ്ബുദം മാത്രം അറികവയ്യ. എൻ മട്ടൊരച്ഛനാം ഇക്കിളി മുറ്റത്ത് ചെമ്പകശാഖയിൽ ചേക്കിരിക്കേ. ഉമ്മറമുല്ലതൻ ചില്ലയിൽ ചായുന്ന തന്മണി കുഞ്ഞോടുരയ്ക്കയാകാം. ഞാനുണ്ടടുത്തിതാ ഭദ്രം ഉറങ്ങുക, മോനൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കാറ്റും മഴയും തിമിർത്തതുമിക്കതും ഏറ്റുമയങ്ങുമാ കുഞ്ഞുപക്ഷി. വിശ്വാസമോടർദ്ധ നിദ്രയിൽ മൂളുന്നിതച്ഛ ശരി ശരി എന്നു മാത്രം. പാതിയുറക്കത്തിൽ എൻ മകൻ തൻ പിഞ്ചു പാണിയൻ നെഞ്ചിൽ പതിച്ചുവയ്പ്പു. മുറ്റത്തു പെയ്ത്തു കഴിഞ്ഞിറക്കാലിൽ നീരിറ്റിറ്റു വീണു കുളിർപ്പരക്കേ. എൻ മകനോടു മൊഴിഞ്ഞേൻ തണുക്കുന്നോ കമ്പിളി വേണോ പുതപ്പിക്കാം ഞാൻ. ആണ്ടുള്ള നിദ്രതൻ ആഴം വെടിഞ്ഞവൻ വേണ്ടെന്ന മട്ടിൽ ഒടിച്ചുമൂളി. എൻ മാറിൽ മെല്ലെ അമർത്തിനാനാ കൊച്ചു നിർമായ ഹൃത്തിലെ വിശ്വാസത്താൽ. ആ മട്ടു കോമള സ്വപ്നങ്ങൾ കണ്ടവൻ പൂമൊട്ടുപോലെ ഉറക്കമായി. ജീവിതരക്തം ഉറയ്ക്കും മനസ്സിൻ്റെ രാവിൽ മുമ്പൊക്കെയും ഞാൻ കിടക്കേ. ഇല്ലെന്നു മൂടമൻ ബുദ്ധിയുറങ്ങവേ മെല്ലെ പലപ്പോഴും എന്റെ ജീവൻ. വിശ്വാസപൂർവം അണച്ചിതോ കൈ ഏതോ വിശ്വവിശാലമാം മാറിടത്തിൽ. വത്സ ഭയപ്പെടാ എന്നതു കേട്ടിതോ തത്സ്വാന്ത്വമല്ലെങ്കിൽ ഏതു മട്ടിൽ. ഞാനുയിർ കൊണ്ടു നിഹതമൻ ചേതസി ഭാനുമദ്ദീപ്തി പരക്കുവോളം. വത്സ ഭയപ്പെടാ എന്നതു കേട്ടിതോ തത്സ്വാന്ത്വമല്ലെങ്കിൽ ഏതുമട്ടിൽ. ഞാനുയിർ കൊണ്ടു നിഹതമൻ ചേതസി ഭാനുമദ്ദീപ്തി പരക്കുവോളം.
1: ഇതുവരെ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളിയുടെ അച്ഛൻ എന്ന കവിത. ആലപിച്ചത് യു രഘു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
7: ഫോൺ 9387168444.
8: പുല്ലരിപ്പൂക്കളിൽ അവസാനമായി
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
10: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
11: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
12: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
12: ഫോൺ 8129110087.
11: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
13: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: കേരള PSC പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, ആംഡ് പോലീസ് ബറ്റാലിയൻ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, കാറ്റഗറി നമ്പർ 034/2025, 339/2025 തസ്തികയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ തൃശൂർ ജില്ലയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള OMR എഴുത്തുപരീക്ഷയുടെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ

0: മാറ്റം വരുത്തിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിരുന്ന രജിസ്റ്റർ നമ്പർ 1099922 മുതൽ 1099421 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്ത് SNMHSS ചാഴൂർ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം. പരീക്ഷാ കേന്ദ്രം മാറിയത് സംബന്ധിച്ച വ്യക്തിഗത അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് SMS വഴിയും അവരുടെ PSC പ്രൊഫൈൽ വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട്. അസാപ് കേരളയുടെ പാലക്കാട് ചാത്തന്നൂർ കേന്ദ്രത്തിൽ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. NSDC സെക്ടർ സ്കിൽ കൌൺസിൽ, അസാപ് കേരള എന്നിവയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കോഴ്സ് നടത്തുന്നത്. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്നുവരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9495999721. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9495999921.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം,
7: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ

0: അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പിഎം കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 lakh ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
1: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിൽ

0: യുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
4: ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ലിയാൻനാഥിന് ആശംസകൾ നേരുന്നു അച്ഛൻ മനു, അമ്മ ജിനിമോൾ, അച്ഛമ്മ സുഭദ്ര, ചാച്ചന്മാർ സോനു, ഷിനു എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നീനുവിന് ആശംസകൾ നേരുന്നു ഭർത്താവ് അരുൺ തൃശൂരിൽ നിന്നും. രണ്ടുപേർക്കും ജന്മദിനാശംസകളുടെ ഗാനമിത. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ സമകാലികം.
4: ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയമാണ് യോഗ. ജീവിതശൈലീ രോഗങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായി യോഗ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമായി നിലനിർത്താൻ യോഗ ഏറെ സഹായകരമാണ്. യോഗ പരിശീലകനും തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ സന്ദീപ് എ.എൻ.
5: പതഞ്ജലി യോഗസൂത്രം ആരംഭിക്കുന്നത് തന്നെ അധ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് മനസ്സിന്റെ പ്രവൃത്തിയെ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തകളിൽ മനസ്സിനെ മുക്തമാക്കുക എന്നുള്ളതാണ്. ഈ ചിന്തകൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. ശാരീരികമായും മാനസികമായും ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്നു. അതായത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇരിക്കുന്ന ഒരു മനസ്സ് ഡിപ്രഷനിലേക്ക് പോകും, അതിന്റെ മരുന്നുകളിലേക്ക് പോകും. അതായത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സ് ആൻസൈറ്റിയിലേക്ക് പോകും, അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളിലേക്ക് പോകും. ഇതൊക്കെ മനുഷ്യനെ ജീവിതത്തിൽ പുറകോട്ടടിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായും മനസ്സ് അതിൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് മുക്തമായി നമ്മൾ ബുദ്ധിയിലേക്ക് പോകും. ബുദ്ധി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും, ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. ബുദ്ധിയിൽ ഉണ്ടാവുക ഈ ചിന്തകളൊന്നുമല്ല. ബുദ്ധിയിൽ വരുന്നത് ലോജിക്, ഐഡിയാസ്, റിയലൈസേഷൻ, ഡിറ്റർമിനേഷൻ, അത്തരം കാര്യങ്ങളിലേക്ക് മനസ്സിന് വരാൻ പറ്റും. അത് അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവരെ ഒരുപാട് ശോഭിപ്പിക്കും. ശാരീരികമായി ഇതിലുണ്ടാവുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഭയമോ പേടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉത്കണ്ഠ, ഒരു ടെൻഷൻ വന്നിരിക്കുന്നു. ഉടനെ നമ്മളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറിപ്പോകും. ബ്രീത്ത്

0: ബ്രീത്തിങ് ഫാസ്റ്റ് ആവാൻ തുടങ്ങും. സമചിത്തതയോടെ ഇരിക്കുന്ന ഒരാളുടെ ശ്വസനം വളരെ വളരെ കൃത്യമായിരിക്കും. ഒരു മിനിറ്റിൽ 13നും 16നും ഇടയിലുള്ള ശ്വസനമായിരിക്കും അത്. ആ ശ്വസനത്തിലേക്ക് വന്നാൽ നമ്മൾ സമചിത്തതയോടെ ആരോഗ്യത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്നവരായിരിക്കും. അതിൽ മാറ്റങ്ങൾ വരും. പേടിയോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതിൽ വരുന്നു. ഉടനെ ശ്വസന വ്യവസ്ഥയെ അത് താറുമാറാക്കും. അങ്ങനെ പോകുന്ന ഒരാളുടെ കാർഡിയാക് സിസ്റ്റം, ഹൃദയ വ്യവസ്ഥ ശരിക്ക് വർക്ക് ചെയ്യില്ല. അതായത് രക്തചംക്രമണ വ്യവസ്ഥയെ തെറ്റായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങും. അത് എൻഡോക്രൈൻ സിസ്റ്റത്തെ തെറ്റായ രീതിയിൽ, പിന്നെ ഡൈജഷൻ സിസ്റ്റത്തെ തെറ്റായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോന്നും തെറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോ അതിലൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ഔഷധങ്ങൾ നിർത്താൻ കഴിയില്ല. അത് ജീവിതാവസാനം വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഡയബറ്റിക്കിനും ബി പിക്കും ഒക്കെ വേണ്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കൂടാതെ എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളത് യോഗാശാസ്ത്രം പറഞ്ഞു തരിക. ലോകം ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോ ലോകം ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ ജ്ഞാനത്തിൽ രമിക്കുന്നത്, ഭ എന്നത് ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ രമിക്കുന്നത്, അറിവിൽ രമിക്കുന്ന രാജ്യം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് മഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ പേരുകൂടിയാണ്, മഹാഭാരതം. ആ മഹാഭാരതം എന്ന ആ ഗ്രന്ഥത്തിന്റെ മധ്യഭാഗത്താണ് ഭഗവത്ഗീത. അവിടെ മഹാനായ ഒരു യോഗീവര്യൻ മനസ്സാൽ താഴേക്ക് പതിച്ച ഒരു വ്യക്തിയോട് ഉപദേശിക്കുന്നതാണ് ഈ ഗീത. ഉദ്ധരേ ആത്മനാത്മാനം, അവനവനെ തന്നെ സ്വയം ഉയർത്തുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനവനെ തന്നെ സ്വയം ഉയർത്തുക, അതാണ് യോഗ എന്ന കാഴ്ചപ്പാട്. യോഗയുടെ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് പറയുന്ന ഒരു ഗ്രന്ഥം അതാണ് ഭഗവത്ഗീത. ഇതിനുള്ള പ്രാധാന്യം ലോകം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടും അടിച്ചു നിൽക്കാതെ എല്ലാവരും ഇതിലേക്ക് വരണം. അതായത് ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യും. ആ റെസ്പിറേറ്ററി സിസ്റ്റം കറക്റ്റ് ആയി കഴിഞ്ഞാൽ കാർഡിയാക് സിസ്റ്റം കറക്റ്റ് ആവും. കാർഡിയാക് സിസ്റ്റം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ആവും. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ആയി കഴിഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം കറക്റ്റ് ആവും. അങ്ങനെ ഓരോന്നും കറക്റ്റായി എല്ലാം കറക്റ്റായി അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള പൗരന്മാർ ഈ ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ളവരായിട്ട് മാറും.
1: യോഗ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ അല്ലെങ്കിൽ പ്രിവന്റീവ് മെഡിസിൻ എന്ന രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. UK-ൽ യോഗ പരിശീലകനായ നീരജ് ശർമ്മൻ.
2: മനസ്സ്, ബുദ്ധി, ശരീരം ഇവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെയാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ഭംഗിയായും പെർഫെക്റ്റായും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ യോഗ എന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വയസ്സായിട്ടുള്ളവരുടെ പോപ്പുലേഷൻ കൂടി വരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ചും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2020-30 ഡെക്കേഡിനെ ഡെക്കേഡ് ഓഫ് ഹെൽത്തി ഏജിംഗ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗ എങ്ങനെയാണ് ഹെൽത്തി ഏജിങ്ങിന് സഹായിക്കുന്നത്? യോഗയിൽ പറയുന്ന യമനിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക വഴി ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വരുന്നത് ആസനാസാണ്. സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില എക്സസൈസസ് ചെയ്യുക വഴി ബോഡിയുടെ മസ്കുലർ ഡീജനറേഷൻ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ഏജ്ഡ് ആകുമ്പോൾ മസിൽസ് ഒക്കെ വീക്കായി തുടങ്ങും, നമ്മുടെ കോർഡിനേഷൻ ഒക്കെ കുറഞ്ഞു തുടങ്ങും. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് റെഗുലർ ആയിട്ട് ചെയ്യുക വഴി മസിൽസിനെ നമുക്ക് ടോൺ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, മറ്റുള്ള സിസ്റ്റംസിനെയൊക്കെ ഹെൽത്തി ആയി മെയിൻറ്റെയിൻ ചെയ്ത് അവയുടെ പ്രവർത്തനങ്ങൾ നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ വരുന്നത് പ്രാണായാമമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുക വഴി നമ്മുടെ ലങ്സ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക വഴി നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തെയും നെർവസ് സിസ്റ്റത്തെയും മറ്റെല്ലാ സിസ്റ്റങ്ങളെയും ഒരുമിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ വരുന്നത് മിതാഹാരമാണ്. നമ്മൾ ആവശ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ച് യോഗയിൽ പറയുന്ന പോലെ മിതാഹാരം എന്നാണ് യോഗയിൽ പറയുന്നത്, അതുപോലെ ഭക്ഷണം കഴിച്ച് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അസുഖങ്ങളെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശരിയായിട്ടുള്ള വിശ്രമം, യോഗയിൽ പറയുന്ന റിലാക്സേഷൻ അല്ലെങ്കിൽ യോഗയിൽ പറയുന്ന പോലെ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതും, അല്ലെങ്കിൽ ശവാസന അല്ലെങ്കിൽ ചില മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക വഴി മനസ്സിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മനസ്സിന്റെ പീസ് ഓഫ് മൈൻഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ യോഗ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ ആണ്. യോഗ ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആണ്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി മറ്റുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ആയുർവേദ മറ്റ് ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോഴും യോഗ അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ക്യൂറിങ്ങിനെ ഫാസ്റ്റർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നോക്കുമ്പോൾ യോഗ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ ആണ്. ഇവിടെ യു കെയിൽ യോഗ വളരെ പോപ്പുലർ ആണ്. ഇവിടെ നാഷണൽ ഹെൽത്ത് സർവീസ് NHS അല്ലെങ്കിൽ കൗൺസിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ചില ചാരിറ്റി ഓർഗനൈസേഷൻസ് വഴിയാണ് യോഗ സ്പ്രെഡ് ആകുന്നത് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് യോഗയാണ്, ഫീമെയിൽ സെന്റേർഡ് യോഗയാണ്. ഏകദേശം 70 മുതൽ 80% വരെ യോഗ ചെയ്യുന്നവരും ഫീമെയിൽസ് ആണ്.

0: എന്നാണ് കണക്ക്. ആ കാരണത്താൽ തന്നെ പ്രഗ്നൻസി യോഗ അല്ലെങ്കിൽ മെനോപോസ് യോഗ, യോഗ വിത്ത് പെറ്റ്സ്, ഹോട്ട് യോഗ, അങ്ങനത്തെ പല രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് യോഗയാണ് ഇവിടെ ആളുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. കൂടുതലും ഫിസിക്കൽ ഫോക്കസ്ഡ് ആണ്. അതൊരു പരിധി കഴിഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വെൽനെസ് എന്നുള്ള സ്റ്റേജിലേക്കും അവർ വരുന്നു. പീസ് ഓഫ് മൈൻഡ്, അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ട് കാണാനും കെയർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഒക്കെ രീതിയിൽ എല്ലാത്തിനെയും ക്രോഡീകരിച്ച് ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ കാണുന്നത്. സ്പെസിഫിക് വർക്ക്ഷോപ്സും ഇവിടെ പോപ്പുലർ ആണ്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഹാൻഡ് സ്റ്റാൻഡ് ഡ്രിൽസ്, സ്പ്ലിറ്റ്സ്, ബാക്ക്മെൻസ്, ആസനാസിനെയാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആസനാസിന്റെ പേരും അല്ലെങ്കിൽ ചെയ്യുന്ന രീതികളും ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഹെൽത്ത് കൾച്ചർ വളരെ പോപ്പുലർ ആണ് ഇവിടെ. യോഗ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ തന്നെയാണ് കൂടുതലും അതിലേക്ക് വരുന്നത്. യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ഫോർ എക്സാമ്പിൾ ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ ജിംനേഷ്യം അല്ലെങ്കിൽ സൈക്ലിംഗ്, റണ്ണിംഗ്, റാക്കറ്റ് സ്പോർട്സ്, അതിലേക്കാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഫിറ്റ്നസ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് വെൽബീയിങ് എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് യോഗയുടെ ഇമ്പോർട്ടൻസ് കൂടുതലും ഇവിടെ വരുന്നത്. പീപ്പിൾ യോഗയ്ക്ക് പോകുന്നത് ഒരു മിഡ് തേർട്ടീസ് അല്ലെങ്കിൽ അബൌ ഫിഫ്റ്റീസ് ആകുമ്പോഴാണ് അവർ കുറച്ചും കൂടെ യോഗയിലേക്ക് ഇൻട്രസ്റ്റഡ് കാണിക്കുന്നത്. ഈ ഇടയ്ക്ക് പാർലമെന്റിൽ ഒരു ഏർലി ഡേ മോഷൻ പാസ്സാക്കുകയുണ്ടായി. അതായത് യോഗ നമുക്ക് എല്ലാ മെഡിക്കൽ സ്കൂളിലും യോഗയുടെ ഒരു ചെയർ വേണം, യോഗ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അപ്പൊ അത്തരത്തിൽ യോഗേനെ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി കാണുന്നൊരു രാജ്യമാണ് യു കെ. മറ്റ് ആക്ടിവിറ്റീസിനെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിലാറ്റസ് അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ്, ജിംനേഷ്യം അല്ലെങ്കിൽ വർക്ക്ഔട്ട്സിനൊക്കെ ഒപ്പം തന്നെ ഒരുമിച്ച് കാണുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് യോഗ പ്രാക്ടീഷണേഴ്സ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
1: രോഗങ്ങളില്ലാത്ത ആരോഗ്യത്തോട് കൂടിയ ജീവിതം നയിക്കാൻ യോഗ ഏറെ ഫലപ്രദമാണ്. ചെറുതുരുത്തിയിലെ ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി വി ദീപ്.
2: നമ്മളെല്ലാവരും വയസ്സാവുന്നുണ്ട്, പക്ഷെ വയസ്സാവുന്നതോടൊപ്പം രോഗങ്ങളും വരുന്നുണ്ട്. രോഗങ്ങളെ ഇല്ലാത്ത നല്ല ആരോഗ്യത്തോടുകൂടിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് യോഗ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രായമായവരിൽ ചിലർ സ്ഥിരമായി യോഗ ചെയ്യുന്നവരെ നമ്മൾ കണ്ടപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചില ഫീഡ്ബാക്കുകളുണ്ട്. സ്ഥിരമായി യോഗ ചെയ്യുന്നതിലൂടെ അവരുടെ ഓർമ്മശക്തി കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സിനെയും മാനസികാസ്വാസ്ഥ്യങ്ങളെയും നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് യോഗ സഹായിക്കുന്നുണ്ട്. ഈ പ്രാണായാമവും ധ്യാനവും ഒക്കെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് എന്നുള്ളത്. കൂടാതെ രക്തചംക്രമണം കൂട്ടുന്നു. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് വേണം. ഓക്സിജൻ ഉണ്ടെങ്കിലാണ് എല്ലാ കോശങ്ങളും കൃത്യമായി അവരുടെ ധർമ്മം നിർവഹിക്കുകയുള്ളൂ. രക്തചംക്രമണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഓക്സിജന്റെ നമ്മുടെ മൂക്കിലൂടെയൊക്കെ ഉള്ള ശ്വാസെടുക്കുന്നതിലൂടെ പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഈ ഓക്സിജന്റെ അളവൊക്കെ ശരീരത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ കോശങ്ങൾക്കൊക്കെ നല്ല ബലമുണ്ടാവുകയും അവ വയസ്സാവാതെ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ പ്രായമാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വേറൊരു ഇതാണ് കൈകാലുകളിലൊക്കെ വേദന, മസിലിലൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ളത്, ജോയിന്റുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതികൾ, ഇതൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ വേണ്ടി പറ്റും. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ആസനങ്ങളിലൂടെയൊക്കെ നമുക്ക് തടുക്കാൻ പറ്റും. നമ്മളെ കൂലി വരുന്ന പോലുള്ള അവസ്ഥ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു സ്ഥിരമായി ചെയ്യുന്ന യോഗാസനങ്ങളിലൂടെ. അത് ഓക്സിജനും കൂടി ചേർന്ന് ചെല്ലുന്നതുകൊണ്ടാണ് കോശങ്ങൾക്കൊക്കെ ഓക്സിജൻ കിട്ടുമ്പോൾ അവ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ ആർത്തവ വിരാമത്തോടൊക്കെ അനുബന്ധിച്ചൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്, തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇൻസുലിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമേഹത്തിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും മരുന്നിന്റെ ഡോസ് കൂട്ടാതെ അതിനെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യോഗ, പ്രാണായാമ ഇവ ചെയ്യുന്നതിലൂടെ പറ്റുന്നുള്ളതാണ്. പിന്നെ ബ്രെയിൻ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പലരെയും ചോദിച്ചപ്പോ അവർക്കൊക്കെ നല്ല ഓർമ്മശക്തിയാണ് ഈ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നവർക്ക്. ഓർമ്മശക്തി കൂട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ തടുത്തു നിർത്താനും ഒക്കെ സ്ഥിരമായിട്ടുള്ള പ്രായമായതിനു ശേഷം യോഗ ചെയ്യുക എന്നുള്ളതിനേക്കാളും പ്രായമാവുന്നതിന് മുമ്പ് ചെറുപ്പത്തിലേ തന്നെ നമ്മളത് തുടങ്ങണം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ യോഗ എന്നുള്ളത് ഒരു വലിയ പൂർണ്ണമായ ഒരു സയൻസ് ആണ്. അതിന്റെ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിൽ അഷ്ടാംഗ യോഗങ്ങളുണ്ട്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നുള്ള 8 അംഗങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ 2 അംഗം എന്ന് പറയുന്നത് യമവും നിയമവും നിയമവുമാണ്. യമോ നിയമം എന്ന് പറഞ്ഞാല് നമ്മള് ധാർമ്മികമായ മാനദണ്ഡങ്ങളും വ്യക്തിപരമായ ആചരണങ്ങളുമാണ് അതിലുള്ളത്. കാരണം അഹിംസ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, സത്യം മാത്രം പറയുക, കളവ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള തുടങ്ങിയ യമങ്ങളും ശുചി, സംതൃപ്തി, തപസ്, സ്വയം പഠനം, ഈശ്വര പ്രണിധാനം തുടങ്ങിയ നിയമങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളെ മാനസികമായിട്ട് നമ്മളെ പൊരുത്തപ്പെടാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല സൗഹൃദം പാലിക്കുന്നതിന് വേണ്ടിയിട്ട്.

0: ഇത് സഹായിക്കും. അതോടൊപ്പമാണ് നമ്മൾ സ്ഥിരവും സുഖവുമായ ആസനങ്ങളും പ്രാണായാമവും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഏകാഗ്രതയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ നല്ലൊരു സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യ നമസ്കാരം എന്നുള്ളത്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇത് കൂടാതെ ശരീര ശുദ്ധീകരണത്തിന് ഷട്ക്രിയ എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ മൊത്തം ക്ലീനിങ് ചെയ്യുന്നതിന് ഇപ്പൊ നേരി എന്നുള്ളതും മൂക്കിന്റെ ഇതിന്റെ കൂടെയുള്ള പ്രയോഗം, അത് മൂക്കിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും, ധൗതി എന്നുള്ളത് ഇന്റേണൽ ക്ലീനിങ് വയറിന്റെ ഒക്കെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും, കൊളോൺ ക്ലീനിങ് എന്നുള്ള രീതിയിലുള്ള വസ്തിയും, പിന്നെ അബ്ഡോമിനൽ മസാജ് എന്നുള്ള നൗളിയും, പിന്നെ കപാലഭാതി എന്നുള്ള ബ്രെയിനിന്റെ അടക്കം ക്ലീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടി ഉണ്ടാവുന്നത്. ത്രാടകം എന്നുള്ള കോൺസെൻട്രേറ്റഡ് ഗേസിംഗ് എന്നുള്ള കണ്ണിന്റെ ഒക്കെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രാടകം എന്നുള്ള ഈ ആറ് ക്രിയകള് ശരീര ശുദ്ധീകരണത്തിനും കൂടി നല്ലതാണ്. ഇതൊക്കെ യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയാനുള്ളത്. ഇത് കൂടാതെ നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശാരീരിക അധപതനത്തിൽ നിന്നും മുക്തമായി നമ്മൾ ജീവിക്കുന്ന വർഷങ്ങൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ യോഗ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന സാധാരണ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഈ ഭുജംഗാസനം, താടാസനം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ആസനങ്ങളുടെ റാണി എന്ന് പറഞ്ഞ സർവാംഗാസനം ചെറുപ്പക്കാർക്കൊക്കെ സുഖമായിട്ട്, കുട്ടികൾക്ക് അത് ശീലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ളത് ചെയ്യാം, പ്രാണായാമം ചെയ്യാം, അതില് അനുലോമ വിലോമ എന്നുള്ള രീതിയിലുള്ളത്, ഭ്രാമരി പ്രാണായാമം, ഇതൊക്കെ ധ്യാനം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യും, കപാലഭാതി ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ശാരീരികമായ ബലം നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇത് മാനസിക ബലത്തെയും കൂടി ഉണ്ടാക്കും. അപ്പൊ ഒരിക്കലും പ്രായമാവാത്ത രീതിയിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള, മരുന്നുകളൊന്നും ഉപയോഗിക്കാതെയുള്ള ഒരു വാർദ്ധക്യത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് യോഗയുടെ പ്രത്യേകത. ഈ വർഷത്തെ പ്രത്യേക തീമും അതുകൊണ്ട് തന്നെയാണ്, യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത്.
1: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് അഥവാ യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. യോഗയെ ഒരു ദിനാചരണം എന്നതിലുപരി ശാരീരിക ബലവും മാനസിക ബലവും വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി കണക്കാക്കി ജീവിക്കുന്ന വർഷങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ നാളത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നമുക്കേവർക്കും പ്രചോദനമാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 16 സെക്കൻഡ്.
6: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യൂർ തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണാശുപത്രി തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
10: അല്ല, അതെങ്ങനെ?
9: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
9: ഫോൺ 8078788881.
5: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം: ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നാണ് ഡോക്ടർ വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് അടിത്തറപാകി സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലും ആദ്യകാല ഉപഗ്രഹ ആശയവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്നതിലും ഡോക്ടർ സാരാഭായ് വിശ്വസിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം: ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നാണ് ഡോക്ടർ വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് അടിത്തറപാകി സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലും ആദ്യകാല ഉപഗ്രഹ ആശയവിനിമയത്തിനും കാലാവസ്ഥ നിരീക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്നതിലും ഡോക്ടർ സാരാഭായ് വിശ്വസിച്ചു. ഇനി

ചിന്താ വിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് ജോൺ മാക്സ്വെല്ലിന്റെ വാക്കുകളാണ്. ഒത്തുചേരുന്നത് ഒരു തുടക്കമാണ്, ഒരുമിച്ചു നിൽക്കുന്നത് പുരോഗതിയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജയം. ഒത്തുചേരുന്നത് ഒരു തുടക്കമാണ്, ഒരുമിച്ച് നിൽക്കുന്നത് പുരോഗതിയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജയം. ജോൺ മാക്സ്വെൽ.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:55 വെസ്റ്റ് ബംഗാളിലെ താരകേശ്വരിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഉച്ചതിരിഞ്ഞ് 3:55.

സമയം 7 മണി കഴിഞ്ഞ് 59:48. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
3: എന്തിനാ മോനെ?
2: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
3: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
2: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
3: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
2: എന്നാ മൊബൈൽ എടുക്കൂ.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: ONV കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ലതികയും പാടിയ ഗാനം. ചിത്രം ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ചിത്രം ഇന്ദ്രജാലം, എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ജാനകിയും സംഘവും യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. പ്രദീപ് സോമസുന്ദരം, മിൻമിനി എന്നിവർ പാടിയ ഗാനം. ചിത്രം മാനസം.

0: ഹരിതം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. പ്രദീപ് സോമസുന്ദരം, മിൻമിനി എന്നിവർ പാടിയ ഗാനം. ചിത്രം മാനസം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ട്രഡീഷണൽ സ്റ്റോൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ചിത്രം പഞ്ചലോഹം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ശിവരഞ്ജിനി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രാഗങ്ങളിലൊന്നാണ് ശിവരഞ്ജിനി. 22-ാം മേളകർത്താരാഗമായ ഖരഹരപ്രിയയാണ് ശിവരഞ്ജിനിയുടെ ജനകരാഗം. ശിവരഞ്ജിനി ഒരു ഔടവ രാഗമാണ്, അഥവാ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമുള്ള പഞ്ചസ്വര രാഗം. ഇതിലെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇനി കേൾക്കാം.

മധ്യമം, നിഷാദം എന്നീ സ്വരങ്ങൾ പൂർണമായും ഒഴിവാക്കപ്പെടുന്നു. പഞ്ചമം ആണ് ഈ രാഗത്തിലെ പ്രധാന വാദിസ്വരം. ഷഡ്ജം സംവാദിസ്വരമായും പ്രവർത്തിക്കുന്നു. ഇതുവഴി രാഗത്തിന് ഒരു സ്ഥിരതയും ശാന്തതയും ലഭിക്കുന്നു. അതിലൂടെ വിഷാദഭാവം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ശിവരഞ്ജിനിയോട് സാമ്യമുള്ള ഒരു രാഗം കാണാം. എന്നാൽ അവിടെ കോമളഗാന്ധാരം ഉപയോഗിക്കുന്നതിനെ വിപരീതമായി കർണാടക ശിവരഞ്ജിനിയിൽ ശുദ്ധഗാന്ധാരമാണ് ഉപയോഗിക്കുന്നത്. സിദ്ധാന്തപരമായ ഈ വ്യത്യാസം രാഗത്തിന്റെ വികാരനിറത്തിലും ചെറിയ മാറ്റം സൃഷ്ടിക്കുന്നു. കർണാടക ശിവരഞ്ജിനി കൂടുതൽ മൃദുവും ശാന്തവുമായ വിഷാദഭാവമാണ് നൽകുന്നത്. പരമ്പരാഗതമായി ശിവരഞ്ജിനി സായാഹ്നത്തിന്റെ രണ്ടാം യാമത്തിൽ ആലപിക്കാൻ അനുയോജ്യമായ രാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് ആലപിക്കുമ്പോൾ രാഗത്തിന്റെ ധ്യാനാത്മകവും ഹൃദയസ്പർശിയുമായ സ്വഭാവം കൂടുതൽ ശക്തമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്ത്രീയ സംഗീതത്തിലും ചലച്ചിത്ര സംഗീതത്തിലും, പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര സംഗീതത്തിലും, ശിവരഞ്ജിനി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു കാണുന്നു. പാപനാശം ശിവന്റെ, ആണ്ടവൻ അമ്പെ, പുരന്ദരദാസരുടെ യാമനില്ലി രംഗയ്യ, അന്നമാചാര്യരുടെ അന്തർയാമി തുടങ്ങിയവ. കുറയൊന്നുമില്ലൈ എന്ന രാഗമാലികയുടെ ആരംഭം ശിവരഞ്ജിനി രാഗത്തിലാണ്. ഈ രാഗത്തിൽ വളരെ ചുരുക്കം കൃതികളെ പ്രചാരത്തിലുള്ളൂ. പരമ്പരാഗത സംഗീതത്തിന്റെയും ജനപ്രിയ സംഗീതത്തിന്റെയും ഇടയിൽ ഒരു പാലമായി നിലകൊണ്ട് മനുഷ്യഹൃദയത്തിലെ വിരഹവും ആകാംക്ഷയും പ്രതിഫലിപ്പിക്കുന്നു. ആസ്വദിക്കാം. ഈ രാഗത്തിൽ 1982 പുറത്തിറങ്ങിയ ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

വിലഹരി. ഭക്തിയും ഊർജവും പ്രകാശവും ഒരുമിച്ചു ചേർന്ന ഒരു മനോഹര രാഗമാണ് വിലഹരി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ജനപ്രിയമായ രാഗങ്ങളിലൊന്നായ വിലഹരി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അതിൻ്റെ തനതായ ഭംഗി നിലനിർത്തിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. കർണാടക സംഗീതത്തിലെ 29-ാമത് മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ബിലഹരി. ആരോഹണത്തിൽ 5-ഉം അവരോഹണത്തിൽ

ഏഴും സ്വരങ്ങളെ ഉൾക്കൊള്ളുന്നതിനാൽ ഇത് ഒരു ഔടവ സമ്പൂർണ രാഗമാണ്. കർണാടക ശൈലിയിൽ ഈ രാഗത്തിൻ്റെ ആരോഹണം, ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, ഷഡ്ജം, അവരോഹണം, ഷഡ്ജം, കാകളി നിഷാദം, ചതുശ്രുതി ധൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം.

ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആരോഹണം മോഹനവും അവരോഹണം ശങ്കരാഭരണവും കൂടിച്ചേരുമ്പോഴാണ് ബിലഹരി എന്ന രാഗം ജനിക്കുന്നത്. ആരോഹണത്തിൽ മധ്യമവും നിഷാദവും ഇല്ലാതെ ലളിതമായ ഒരു ഉന്മേഷം നൽകുന്ന ഉയർച്ചയാണ്. എന്നാൽ അവരോഹണത്തിൽ ശുദ്ധമധ്യമവും കാകളി നിഷാദവും ഇടം പിടിക്കുന്നത് രാഗത്തിനെ അതിൻ്റെ സ്വതന്ത്ര മാധുര്യവും കരുത്തുമാണ് നൽകുന്നത്. രാരവേണു ഗോപപാല എന്ന സ്വരജതി ഈ രാഗത്തെ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു.

ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമാണ് അവരോഹണത്തിൽ നിഷാദം ഒഴിവാക്കരുത് എന്നത്. അത് ഒഴിവാക്കുന്ന പക്ഷം ഈ രാഗം എളുപ്പത്തിൽ മോഹനത്തിലേക്ക് വഴുതിപ്പോകും. ബിലഹരിയുടെ ഭാവഭംഗി അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. കർണാടക സംഗീതത്തിൽ ഈ രാഗം വീരരസത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശക്തി, ഉത്സാഹം, ആത്മവിശ്വാസം എന്നീ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ രാഗം ഭക്തിയും നിർമ്മലതയും നിറഞ്ഞ സന്തോഷവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാഗസ്വരവാദകരുടെ പ്രിയ രാഗങ്ങളിൽ ഒന്നാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ കൈഷകി നിഷാദം പ്രയോഗിക്കുന്നതിനാൽ ഈ രാഗം ഒരു ഭാഷാംഗ രാഗം എന്ന നിലയ്ക്കും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഈ രാഗത്തിനെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ ചില ചലച്ചിത്ര ഗാനങ്ങളെ പരിചയപ്പെടാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച ശകുന്തള എന്ന ചിത്രത്തിലെ ഒരു അനശ്വര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം കീരവാണി. കരുണയും ഭാവനയും നിറഞ്ഞ രാഗം. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളിൽ 21-ാം മേളകർത്താ രാഗമാണ് കീരവാണി. ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഇത് ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ്. പാശ്ചാത്യ സംഗീതത്തിലെ ഹാർമോണിക് മൈനർ സ്കെയിലിനോട് സാമ്യമുള്ളതിനാൽ കീരവാണിക്ക് ഒരു നാടകീയ കരുണാജനകമായ ഭാവം കൂടിയുണ്ടെന്ന് പറയപ്പെടുന്നു. മനുഷ്യഹൃദയത്തിലെ അപേക്ഷ, വേദന, പ്രാർത്ഥന, സമർപ്പണം എന്നിവയെ അതിന്റെ സ്വരശക്തിയാൽ സ്പർശിക്കുന്ന അതുല്യ ശേഷിയാണ് ഈ രാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തിഗാനങ്ങളിലും സിനിമാഗാനങ്ങളിലും സംഗീതവേദികളിലും ഈ രാഗം ഏറെ പ്രാധാന്യം നേടി. ദീക്ഷിതർ പാഠശാലയിൽ ഇത് കിരണാവലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കീരവാണിയിൽ നിന്ന് കല്യാണവസന്തം, സാമപ്രിയ, വസന്തമനോഹരി തുടങ്ങിയ ജന്യരാഗങ്ങളും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. സമൃദ്ധമായി ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടുതൽ ആഴമുള്ളതാക്കുന്നു. ത്യാഗരാജസ്വാമികളുടെ കലികിയുണ്ടേ ഗത, പൂച്ചി ശ്രീനിവാസ അയ്യങ്കാർ ചിട്ടപ്പെടുത്തിയ നിജമുഖരാമ തുടങ്ങിയ കൃതികൾ കീരവാണിയുടെ രസഭാവം മനോഹരമായി അവതരിപ്പിക്കുന്നവയാണ്. ഇളയരാജയുടെ വാനും മണ്ണും എന്ന ചലച്ചിത്ര ഗാനവും ഈ രാഗത്തിന്റെ ആധുനിക സാന്നിധ്യത്തെ തെളിയിക്കുന്നു. ആശ്രിത രാഗങ്ങളെയും സ്വരഭാവങ്ങളെയും മനസ്സിലാക്കാൻ പഠനാർത്ഥികൾക്ക് ഈ രാഗം ഒരു മനോഹര വാതായനമാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ നന്മയും ഭക്തിയും നൊമ്പരവും ഒരുമിച്ചുണർത്തുന്ന സ്വരമാധുര്യം കൊണ്ടാണ് കീരവാണി ഇന്നും 100 സംഗീതപ്രേമികളുടെ ഹൃദയം കവരുന്നത്. കേൾക്കാം ഈ രാഗത്തിന്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ 1995 പുറത്തിറങ്ങിയ ബോംബെ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച അനശ്വര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: സിന്ധു ഭൈരവി. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരുപോലെ പ്രചാരത്തിലുള്ള രാഗമാണ് സിന്ധു ഭൈരവി. വൈകാരികമായ ആഴം, വാഞ്ച, ദുഃഖം, ഭക്തി എന്നീ വികാരങ്ങൾ ഈ രാഗത്തിലൂടെ പ്രതിഫലിക്കപ്പെടുന്നു. ഇത് വഴക്കമുള്ളതും സങ്കീർണവുമായ ഒരു രാഗമാണ്. പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ ഇവിടെ 12 സ്വരങ്ങളും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ രാഗത്തെ ഭാഷാംഗരാഗം എന്നും പറയുന്നു. സന്തോഷകരവും ആനന്ദകരവുമായ വികാരങ്ങൾ ഉണർത്തുന്ന ഈ രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ അശ്വരി ധാട്ടിൽ ഉൾപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു പ്രഭാതരാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ രാഗത്തിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ആരോഹണ അവരോഹണ പദ്ധതി ഇല്ലെന്ന് വേണം കരുതാൻ.

ദുഃഖത്തെയും ഭക്തിയെയും പോലെ തന്നെ പ്രതീക്ഷയെയും ആത്മവിശ്വാസത്തെയും ഈ രാഗത്തിലൂടെ പ്രകടിപ്പിക്കാനാകും. പുരന്ദരദാസരുടെ വെങ്കടാചല നിലയം, മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതിയും, ലാൽഗുടി ജയരാമന്റെ തില്ലാനകൾ എന്നിവയെല്ലാം ഈ രാഗത്തെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കപ്പെട്ടവയാണ്. കർണാടക സംഗീത കച്ചേരികളിൽ സാധാരണ അവസാന ഭാഗത്താണ് ഈ രാഗം അവതരിപ്പിച്ചു കാണുന്നത്. കേൾക്കാം ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് 1985 പുറത്തിറങ്ങിയ സിന്ധുഭൈരവി എന്ന തമിഴ് ചലച്ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

0: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: അല്പസമയത്തിനകം അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.
4: സമയം 10 മണി.
5: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വി എസിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയിൽ പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വീണീർപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ, അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: വിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
2: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ് അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരിഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവന്റെ നീലഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
2: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും. അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പം ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ എഴുത്ത് വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ്
2: ഞാൻ എഴുതുമ്പോഴും. ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർക്ക് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരറിയാക്കണം
2: എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
2: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനുമടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം,

0: മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിലിങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
0: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഒരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ള ഒരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണമെന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
0: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പൊ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
0: അധ്യാപനം. നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു
0: ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഏത് പോർഷൻ ആണെന്ന് നോക്കും. ആ വിഷയത്തെ കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷി മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാഷോട് ചോദിക്കും. അതുപോലെ എന്റെ കൂടെ ഗവേഷണം നടത്തുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എൻ്റെതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലില് നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പൊ എഴുത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
0: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമില് വീടിന്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭനാണ്.
0: പിന്നെ അതുപോലെ പിന്നെ ഒരു PG ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
0: തുടരുന്നു. ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. രണ്ടു വട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടു വട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
0: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
0: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പേഷനുള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും ഇങ്ങനെ പേഷനുള്ള കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
0: ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു 2 വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ
0: അത് എഴുതിയത് ഞാൻ തന്നെയാണ്. രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ +1

0: പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
0: വേറെ ഒന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറി നിൽക്കരുത്. കണ്ണു കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എന്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എന്റെ മോള് മാത്രം പോകുന്നില്ല, എന്റെ മോൾക്ക് കാണാത്തോണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ച ഇല്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞ എന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ച ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
0: എനിക്ക് അത് തന്നെയാ പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികളും നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളു. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പൊ നമ്മൾ നമ്മളെയൊക്കെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എന്റെ അനുഗ്രഹമല്ലേ. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ്
0: ചെയ്യുന്നത്. അത് ഇപ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കിലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛൻ്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: അധ്യാപികയായ ഹീര VSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: അല്പസമയത്തിനകം തമിഴ് ചൊൽമാലെ തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി
4: വെള്ളി താമരി പൂവിലിരുപ്പാൻ
3: തമിഴ് ചൊൽമാലെ
4: ഒലിയിൽ.
5: വണക്കം നേർകളെ, ഇത് തമിഴ്ച്ചൊൽ മാലൈ.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ലളിത സംഗീതത്തിന്റെ മഹത്തരമായ അനിഷേധ്യമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോന്ന ബാല്യമുണ്ടായിരുന്ന പലരും നമുക്കിടയിൽ ഇന്നുമുണ്ടാവാം. നാടകം സിനിമയിലേക്കുള്ള പ്രകാശമാനമായ ഒരു ഇടനാഴിയായി പലർക്കും മാറിയതുപോലെ ലളിത സംഗീതത്തിലൂടെ പിച്ചവെച്ച് പിന്നീട് സംഗീത പ്രതിഭകളായ എത്രയോ മഹാന്മാർ ആ കാലഘട്ടത്തിൽ പിറവിയെടുത്തിരുന്നു. സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകി നമുക്കുണ്ടാകുന്ന ഓരോ ഭാവങ്ങളും ഓരോ കവിതകളായി മനസ്സിലേക്ക് ഒഴുകി വരുന്നു. അതിന്റെ മനോഹാരിതകൾ അവർണനീയമാണ്. പച്ചിലകളെ തഴുകിയുണർത്തി കാറ്റൊഴുകി വരുമ്പോൾ അതിന്റെ മധുര ശീതളിമയിൽ പിറക്കുന്ന മനോഹര കവിതകൾ എത്രയെന്ന് പറയാൻ കഴിയില്ല. ചിറകടിച്ചുയരുന്ന മനസ്സിന്റെ താളങ്ങളിൽ തലചായ്ച്ചു മയങ്ങുമ്പോൾ കാണുന്ന സുന്ദര സുരഭില സ്വപ്നങ്ങൾ കവിതയായി വന്നു ചേരുന്നതായി കവി കൽപ്പന. പഴയ സുവർണകാലത്തെ ഓർത്തെടുക്കുന്ന ഒരു പ്രിയ ലളിതഗാനത്തോടെയാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ തുടക്കം. മൺമറഞ്ഞ മഹാനായ സംഗീത പ്രതിഭയ്ക്ക് എം ജി രാധാകൃഷ്ണന് ഒരു ഗാനാഞ്ജലി. അതിമനോഹരമീ പ്രിയ വേണുഗാനം. ജി വേണുഗോപാൽ കേരള സർവകലാശാല പ്രതിഭ പട്ടം നേടിയെടുത്തത് ഈ ഗാനത്തിലൂടെയാണ്. എം ജി രാധാകൃഷ്ണന്റെ ഈണത്തിൽ ജി വേണുഗോപാൽ ആലപിച്ച ആ ഗാനമിതാ.

ലളിതം മധുരം. ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിനെ സുഗന്ധപൂരിതമാക്കിയ സുതാര്യത വെട്ടിത്തിളങ്ങിയ ലളിത ഗാനങ്ങൾ ആകാശവാണിയിലൂടെ കേട്ട് ഒരിക്കലും മറക്കാത്ത മധുരമൂറുന്ന ജീവനുള്ള ഈ ഗാനങ്ങൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. മനസ്സിൽ തേന്മഴ പെയ്തിറങ്ങുന്ന അനുഭൂതി നൽകുന്ന പഴമയുടെ പരിമളം തൂവുന്ന പാരിജാത പൂക്കൾ ഈ ലളിത ഗാനങ്ങൾ. മുല്ലപ്പൂവിലെ തേൻ നുകർന്നതു പോരാതെ ഓരോ പൂവിൽ നിന്നും ഇറ്റുവീഴുന്ന പൂന്തേൻ നുകരാൻ മൂളിയെത്തുന്ന വീണ്ടും കാത്തിരിക്കുന്ന പൂമ്പാറ്റകൾ, എവിടെ നിന്നോ പാറിവന്ന ഒരു കുഞ്ഞിക്കിളി പോലെ കിളിവാതിൽ വിടവിലൂടെ എൻ പ്രിയതമൻ വന്നെങ്കിൽ എന്നാഗ്രഹിച്ച് വഴിനീളെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന പെൺകൊടി. നാടൻപാട്ടിന്റെ ശുദ്ധസംഗീതം നിറഞ്ഞു നിൽക്കുന്നതാണ്

അവാലത്തിന്റെ രചനകൾ അത്രയും. അവയുടെ അന്തസത്ത മനസ്സിലാക്കി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന ഈ ഗാനം ആകാശവാണിയിലൂടെ കേട്ടവർ നമുക്കിടയിൽ ഇന്നുമുണ്ടാവാം. പാടിയ പാട്ടുകൾ അത്രയും കൊണ്ട് നമ്മെ മോഹിപ്പിച്ച് അകാലത്തിൽ മൺമറഞ്ഞ പ്രതിഭയുറ്റ ഗായിക രാധിക തിലകിന്റെ ആലാപനം ഈ ഗാനത്തെ ഒന്നുകൂടി മനോഹരമാക്കി. കാവാലം നാരായണ പണിക്കരുടെ തൂലികയിലൂടെ പിറവിയെടുത്ത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് രാധിക തിലക് ആലപിച്ച ഈ ഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം.

ലളിതം മധുരം. ഒരു തലമുറ പാടി നടന്ന വരികൾ കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യ മനസ്സിൽ പ്രണയവും വിരഹവും സന്തോഷവും സങ്കടങ്ങളും വിശേഷങ്ങളും വരുന്ന കാലം വരെ ഈ ലളിതഗാനങ്ങൾക്ക് മരണമില്ല. ഒരു തലമുറയുടെ പ്രണയ സങ്കല്പങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഗാനങ്ങൾ. മന്ദാര പുഷ്പങ്ങൾ വിരിയുന്ന ഒരു സുരഭില രാവിൽ, നിഴലും നിലാവും പുണർന്നുമയങ്ങുന്ന രാത്രിയുടെ മനോഹാരിതയിൽ, ഓളവും തീരവും ആഴ്ന്നിറങ്ങുന്ന പുഴയുടെ ആഴങ്ങളിൽ തന്നോടൊപ്പം വന്ന പ്രണയിനി തന്നിലേക്ക് പകർന്നു തന്ന പ്രണയവും, ദുഃഖാർദ്രമായ മനസ്സിലെ നൊമ്പരങ്ങൾ കവർന്നെടുത്ത് തനിക്ക് തന്ന ആശ്വാസവും ഓർത്തെടുക്കുമ്പോൾ മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ നിന്ന് ഒരു മധുരഗാനം കൂടി അടർന്നു വീണു. ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ നൽകിയ ഈണം ഈ ഗാനത്തെ ഒന്നുകൂടി മധുരതരമാക്കി. അതിനുതകുന്ന രീതിയിൽ എം ജി ശ്രീകുമാറിന്റെ ആലാപനം കൂടിയായപ്പോൾ മധുമഴ പെയ്യുന്ന രാവിന്റെ ഗൃഹാതുരത ശ്രോതാക്കൾക്കെല്ലാം അനുഭവയോഗ്യമായി ആ മനോഹര ഗാനത്തിലേക്ക്.

ലളിതം മധുരം. ശ്രീകൃഷ്ണചരിതം കേൾക്കാത്തവരായി അധികം ആരുമുണ്ടാവില്ല. ഒരുപാട് കഥകളും കവിതകളും അമ്പാടിക്കണ്ണനെ കുറിച്ചുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ ഹൃദ്യം തന്നെ. വൃന്ദാവനത്തിലെ പ്രിയനന്ദനൻ ശ്രീകൃഷ്ണൻ, അഞ്ജനം കൊണ്ട് കണ്ണെഴുതി ദശാവതാര കഥകൾ കേട്ടിരിക്കാൻ കൊതിച്ച് ഹൃദയപൂജയ്ക്കായി പൂക്കൾ കൊണ്ട് തുലാഭാരം ചെയ്ത് പുഷ്പരഥത്തിൽ വന്നെത്തുന്ന ആ വേണുനാഥത്തെ

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
1: പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
4: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ സി എസ് അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ. '1983 എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദർ ഈണം പകർന്ന ഗാനം മനോഹരമായ ഒരു തിരിച്ചുവരവായി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് ആഘോഷിച്ച ഗാനം. നിഷ്കളങ്കവും കൗമാരക്കാരുമായ സ്കൂൾ പ്രണയത്തെ മനോഹരമായി അഭ്രപാളിയിലേക്ക് ചാർത്തിയ ഓലഞ്ഞാലിക്കുരുവി എന്ന ഗാനം വയലിൻ തന്ത്രികളിലൂടെ നമുക്ക് കേൾക്കാം.

ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യം എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാകും. താരാട്ടിൻ ഈണം കൊണ്ട് മനോഹരമാക്കിയ മോഹൻ സിത്താരയുടെ ഈണം, കെ എസ് ചിത്രയുടെ സാന്ത്വനദായകമായ ശബ്ദം, മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ ഉദയം ഈ ഗാനത്തിലൂടെയായിരുന്നു. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിനുവേണ്ടി ONV രചിച്ച രാരി രാരീരം രാരോ എന്ന ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

നൂതനാത്മകമായ ഗാനമാണ് ഒവ്വൊരു പൂക്കളുമേ. ജീവിതത്തിലെ പോരാട്ടങ്ങളെ സ്വീകരിക്കാനും മുൻകാല പരാജയങ്ങളെ മറക്കാനും പ്രയാസകരമായ സമയങ്ങളിൽ പ്രതീക്ഷ കൈവിടാതിരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഗാനം. പാ വിജയ് എഴുതി ഭരദ്വാജ് ഈണം പകർന്ന സിന്ധു ഭൈരവി രാഗത്തിലുള്ള ഈ ഗാനം ചിത്രത്തിനുവേണ്ടി കെ.എസ്. ചിത്രയാണ് ആലപിച്ചിരിക്കുന്നത്. ആ മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ കൂടി 13,390 രൂപയ്ക്കും പവന് 160 രൂപ കൂടി 1,07,120 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള

0: നേത്ര ചികിത്സയും ദന്ത പരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

പ്രത്യേക അറിയിപ്പ്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിയേണ്ട പ്രധാന വിവരങ്ങൾ ഇനി പറയുന്നു. കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. നിർബന്ധിത ബയോമെട്രിക് പുതുക്കലുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾക്ക് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ തികച്ചും സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ അഥവാ കോളേജ് അഡ്മിഷനുകൾ, ഡിജിലോക്കർ, APAAR, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നത് വഴി നീറ്റ്, JEE, KEAM തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. മൊബൈൽ നമ്പർ, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യലുമായി ബന്ധപ്പെട്ട് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവമന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
1: വിദ്യാഭ്യാസ രംഗം,
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-63-1.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത

0: ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡുവിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. അതേസമയം നീറ്റ് UG പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും.

0: സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും

0: മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
1: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പായ വിരിച്ച് കുറെ ആസനങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അല്ല, യോഗ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ, രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്. പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം, രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ, യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. സൂര്യോദയത്തിൽ തന്നെ ഉണരാൻ ശീലിക്കുക, വെറും വയറ്റിൽ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക, പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിച്ച് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ യോഗ മാറ്റ് തറയിൽ വിരിച്ച്, ഇല്ലെങ്കിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ചും യോഗാസനം ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങൾ അധികം ആയാസമില്ലാതെ കസേരയിലും ഇരുന്നു ചെയ്യാം. തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക. ഒരു യോഗ മാസ്റ്ററുടെ നിരീക്ഷണത്തിൽ തന്നെ സൂക്ഷ്മ വ്യായാമം, അതായത് ലൂസനിങ് എക്സർസൈസിൽ തുടങ്ങി ക്രമേണ കഴിയുന്ന യോഗയും പ്രാണായാമവും ചെയ്തു തുടങ്ങുക. അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗ അഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ച് വയറു വൃത്തിയാക്കുന്ന വമനധൗതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതിപാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്ന് പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരി നാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമ. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസം എടുക്കുക. അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ

0: ശേഷിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ചു ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും. ശാന്തത അനുഭവപ്പെടും. ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ടെഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ. അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിന് മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവയ്ക്കൂ. ഇതാണ് പാമിംഗ്. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്നു കിടന്ന് കാൽ മുതൽ തല വരെ ഓരോ ഭാഗവും അയച്ചുവിടൂ. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നതുവഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയറു വീർപ്പിച്ച് ശ്വാസമെടുക്കുക. പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യനമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി ചുമരിൽ ചാരിവയ്ക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനും ആകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, യോഗഃ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവെച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
1: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിന

0: ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68th ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവരുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2nd വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000+ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000+ കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000+ ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്.

0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വെ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ.
3: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയിൽ

പാടി എന്ന പദം വരുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാള ഭാഷയിൽ ഏറെ മനോഹരമായ അർത്ഥവും ഭാവവും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് വാനമ്പാടി. വാനം എന്നാൽ ആകാശം, പാടി എന്നാൽ പാടുന്നത് എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ വാനമ്പാടി എന്നത് ആകാശത്തുയർന്ന് മധുരമായി പാടുന്ന പക്ഷിയെ സൂചിപ്പിക്കുന്ന പേരാണ്. കവിതകളിലും ഗാനങ്ങളിലും വാനമ്പാടിയെ പലപ്പോഴും പ്രതീക്ഷയുടെയും സൗന്ദര്യത്തിൻ്റെയും സന്ദേശവാഹകനായി അവതരിപ്പിക്കാറുണ്ട്. മധുരഗാനത്തിലൂടെ മനസ്സുകളെ കീഴടക്കുന്ന പക്ഷിയായ വാനമ്പാടി ആകാശത്തിൻ്റെ വിശാലതയിൽ പറന്നുയർന്ന് പാടുമ്പോൾ അതിൻ്റെ ഗാനമാധുര്യം പ്രകൃതിയുടെ തന്നെ സംഗീതമായി കണക്കാക്കുന്നു. ഉയരങ്ങളിലേക്ക് പറന്നുയരുമ്പോഴും മധുരമായി പാടുന്ന വാനമ്പാടിയുടെ ഈ സ്വഭാവം ജീവിതത്തിൽ പ്രതിസന്ധികൾക്കിടയിലും സന്തോഷം കണ്ടെത്തേണ്ടതിൻ്റെ സന്ദേശം നൽകുന്നു. വാനമ്പാടിയുടെ ഗാനം മനുഷ്യഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല ഗായകരെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രകൃതിയുടെ നിശബ്ദതയെ സംഗീതമാക്കുന്ന പക്ഷിയാണ് വാനമ്പാടി. ജീവിതത്തിൽ എത്ര

സ്വപ്നങ്ങളിലും ഉയരങ്ങൾ തേടണം എന്നും ഓർമ്മിപ്പിക്കുന്നു. വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ ലാളിത്യമാണ്. വലിയ ശബ്ദമോ ആഡംബരമോ ഇല്ലാതെ തന്റെ സംഗീതം ലോകത്തോട് പങ്കിടുന്നു. അതുപോലെ മനുഷ്യനും സ്വന്തം കഴിവുകൾ വിനയത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രകടിപ്പിക്കണം എന്നൊരു പാഠം കൂടി പകർന്നു തരുന്നതാണ് വാനമ്പാടി. അങ്ങനെ ആകാശത്തിന്റെ അനന്തതയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഗാനം പാടുന്ന പ്രകൃതിയുടെ മധുരസ്വരത്തെ വാനമ്പാടിയെ കാതോർത്തുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാവക്കാട് നിന്നും പ്രീത മോഹനനാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ആദ്യ ഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം. ഗായകൻ യേശുദാസ്. ഗാനം ഇതാ.

0: ഹലോ, നമസ്കാരം. ഇത് പ്രീത മോഹനന്റെ നമ്പർ അല്ലേ?
1: അതെ മാഡം.
0: ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ. വാനമ്പാടി ആ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തയച്ചത് കിട്ടി. എവിടെ വീട്? സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം ട്ടോ. ചാവക്കാടാണ് വീട് അല്ലേ? ചാവക്കാടിനടുത്ത് മാട്ടുമ്മലാണ് കറക്റ്റ് സ്ഥലം. ശരി, വീട്ടില്? അത് ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് ഹസ്ബൻഡും ഒരു മകനും.
0: ഒരു മകനും. ഹസ്ബൻഡിന്റെ പേര്?
1: പേര് മോഹനൻ.
0: മോഹനൻ. നാട്ടിൽ തന്നെയാണോ?
1: നാട്ടിൽ തന്നെ.
0: അതെ, എന്താ ചെയ്യണേ?
1: പശു വളർത്തല്, ഫാം, ചെറിയൊരു ഫാം ആയിട്ട്.
0: അത് ശരി. വീടിനോട് ചേർന്ന് തന്നെയാണോ?
1: ആ, വീടിനടുത്ത് തന്നെ. വീടിനടുത്ത് തന്നെ.
0: അത് ശരി. മകനോ? അപ്പൊ എത്രയാ, പഠിക്കുകയാണോ, എങ്ങനെയാ?
1: മകൻ പഠിക്കണോ മാഡം? പഠിക്കണോ?
0: നാലാം ക്ലാസ്സിൽ പഠിക്കണോ? കുഞ്ഞു മോനല്ലേ. മോന്റെ പേരെന്താ?
1: പേര് ധ്യാൻ മോഹൻ.
0: ധ്യാൻ മോഹൻ. ഓക്കെ. അമ്പാടിന്ന് വിളിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അമ്പാടി പോലെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഫാമിന് പേരിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. ശരി. അപ്പൊ ഈ പശു വളർത്തൽ മാത്രമേ ഉള്ളൂ അതോ വേറെന്തെങ്കിലും കൃഷി രീതികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് പശുക്കളുണ്ടോ വീട്ടില്? ആണല്ലേ. കൊറേ കാലായോ? അത് ശരി. ഓക്കെ. എനിക്ക് ഈ പശുക്കളുള്ള വീട്ടില് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലെ? രാവിലെ മുതലേ മുതല് ജോലി ചെയ്ത് തുടങ്ങിയ പിന്നെ രാത്രി വരെ അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ജോലി, അങ്ങനെ ഒരുപാട് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ അതോ തന്നെയാണോ എല്ലാം നോക്കി നടത്തണത്? ഹസ്ബൻഡും തന്നെ. ഓക്കെ, ശരി ശരി. ഓക്കെ, എങ്ങനെയാണ് ഈ പദത്തിലേക്ക് എത്തിയത്? വാനമ്പാടി എന്ന് പറഞ്ഞ പദത്തിലേക്ക് എങ്ങനെയാ എത്തിയത്?
1: ഞാനിങ്ങനെ ഓരോ പാട്ടുകൾ പാട്ട് കേൾക്കുമ്പോ പദങ്ങൾ തിരഞ്ഞെടുക്കും, അതിലേക്ക് പാടും.
0: അങ്ങനെ ഒരു പദമായിരുന്നു വാനമ്പാടി അല്ലേ? ഈ കത്തില് ഞാൻ വായിച്ചു, ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട് ഗാനമഞ്ജരിയിലേക്ക്. എന്നിട്ട് എല്ലാം പറയണ്ട, അതായത് ഗാനമഞ്ജരിയിലേക്ക് ഒരുപാട് കത്തുകൾ വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം, എന്താ പറയാ, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കത്തിൽ എഴുതിയത് വായിച്ചു ഞാൻ.
1: ഒരുപാട് ശ്രോതാക്കളാണ് അതിൽ നിന്ന് എടുക്കണമല്ലേ എന്നുള്ള അറിയാം. എന്നാലും നമ്മള് ഒന്നങ്ങനെ എഴുതും, പറഞ്ഞു പോയെന്ന് മാത്രം. വീണ്ടും ഇന്നലെ ഇത്രയും ദിവസമായിട്ട് ഒന്ന് വിളിക്കാണ്ടായപ്പോ ഇന്നലെ വീണ്ടും ഒരു പദം വെച്ചിട്ട് പാട്ടുകള് റഫായിട്ട് എഴുതി വെച്ചു. ഇന്ന് എഴുതിയെടുത്ത് നാളെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നിക്കണു.
0: പിന്നൊരു പ്രചോദനം ആയില്ലേ, നാളെ എന്തായാലും അയക്കും കേട്ടോ.
1: നാളെ എന്തായാലും അയക്കാം.
0: ശരി ശരി.
1: പാരായിട്ട് എന്നുള്ള വേടാണ് എഴുതി തന്നെ.
0: ശരി, അയച്ചോളൂ.
1: വേടുകളൊക്കെ എടുത്തിട്ട് കൊറേ

0: മറ്റുള്ളതൊക്കെ ഓരോ ശ്രോതാക്കൾ അയച്ചിട്ടുള്ളതല്ലേ.
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ അങ്ങനെയുള്ള വീടുകൾ എഴുതി അപ്പായിട്ട് എഴുതി വെച്ചിട്ട് പാട്ട് ഫുൾ ടൈം ഇരുന്ന് കേൾക്കും, റേഡിയോ നന്നായി കേൾക്കുന്നുണ്ട്.
1: ധ്യാൻ കേൾക്കോ റേഡിയോ? കുഞ്ഞുമോൻ കേൾക്കോ റേഡിയോ? ധ്യാൻ കേൾക്കോ?
0: ആ ധ്യാൻ മോഹനും കേൾക്കാറുണ്ട്.
1: കേൾക്കാറല്ലേ, ശരി ശരി.
0: പാട്ടൊക്കെ കേൾക്കാറുണ്ട്
1: രാവിലെ മുതലേ. അപ്പൊ ആകാശവാണി ഇങ്ങനെ ഒരു കൂട്ടാണ് അല്ലേ?
0: കൂട്ടാണ്. രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാല് അഞ്ചാം പേനുള്ള റിംഗ് ടോൺ മുതല് ഉള്ള റേഡിയോ ഓണാണ്.
1: ഓണാണ്.
0: സമയമൊന്നും നോക്കണ്ട, ഓരോ പരിപാടിയുടെ ടൈം നമുക്കറിയാം.
1: അതെ അതെ, ഞാനത് ചോദിക്കാൻ വരികയാണ്. പ്രത്യേകിച്ചും പശുവിന്റെ എന്തെങ്കിലും പണികളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ തന്നെ ആകാശവാണിയിൽ കേൾക്കുകയാണല്ലോ ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തായാലും സമയം അറിയാനും എല്ലാ പരിപാടികളും കേൾക്കാനും. വയലും വീടൊക്കെ കേൾക്കാറുണ്ടായിരിക്കും അല്ലേ?
0: വയലും വീടും
1: ശ്രദ്ധിക്കാറുണ്ട്.
0: അറിവുകളും കിട്ടുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും
0: എഴുതി വെച്ച്
1: തുടങ്ങിയിട്ടുണ്ട്.
0: ചോദ്യോത്തരങ്ങളില്ലേ? അത്
1: എഴുതി
0: വെക്കാനും അറിയാട്ടോ. അത് ഒരു നോട്ടീസ് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒരു വലിയതാകുമ്പോഴും അവർക്കും ഉപകാരപ്രദമാകും.
1: പിന്നെ തീർച്ചയായിട്ടും ഭാവിയിൽ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോ വലിയ ഉപകാരമായിരിക്കുമല്ലോ.
0: ജൂൺ 5 പരിസ്ഥിതി ദിനമുള്ളത് അവനെ കറക്റ്റ് ആയിട്ട് ഞാൻ അതിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആൾക്കത് മനസ്സിലാകുകയും ചെയ്തു. എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടിട്ട് ഞാൻ ഫുള്ള് കൊറേ അറിയായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്താണ് എഴുതി വെച്ചിരുന്നത്.
1: ഇപ്പൊ എല്ലാം കൂടി ഒരു പുസ്തകത്തിലായി. ഇതിലും വലിയ ഒരു നല്ല എന്താ പറയാ സമ്പാദ്യം നമുക്ക് കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. അറിവാണല്ലോ എന്നും. അതെ അതെ അതെ അതെ അതെ. പിന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ എന്തോ പറയാൻ വന്നതുപോലെ തോന്നി, അതുകൊണ്ട് ഞാൻ അതിനെ ഇടയ്ക്ക് വെച്ച് നിർത്തിയ പോലെ തോന്നി, അതുകൊണ്ടാണ് എന്താ പറയാൻ വന്നത്. ശരി, പിന്നെ എന്താ പറയാ, ഈ പാട്ടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞുല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വാനമ്പാടി എന്ന് പറഞ്ഞ പദം അയക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടാം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ പാടിക്കോളൂ. ആ ഇഷ്ടം തന്നെ ധാരാളമാണ്. ധൈര്യമായിട്ട് ഒരു പാട്ട് പാടിക്കോളൂ
0: കേട്ടോ.
1: പാടിക്കോളൂ. ഓ പാടിക്കോളൂ.
0: പാടുന്നുണ്ട്.

പൂനപ്പൂങ്കാറ്റിന്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാരക്കീഴിൽ നീവായ ആനന്ദം

0: നല്ല രസമുണ്ട് കേൾക്കാൻ.
1: താങ്ക് യു മാഡം, താങ്ക്
0: നല്ല
1: യു.
0: ഈണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ പറയാൻ വരുന്നത് എന്താറിയോ, അതായത് ഞാനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു മാനമ്പാടിന്റെ അടുത്താണ് അല്ലേ. ആ അത് ശരി. ആ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഉറങ്ങുമ്പോ ഒക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടോ, ധ്യാനൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടോ?
1: ഞാനൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പുതിയ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ.
0: ആ താരാട്ട്. ശരി ശരി,
1: അതിലെല്ലാരും എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ. ആ ശരി ശരി.
1: എന്താണ്
0: എന്തായാലും എന്താ

0: വിശേഷങ്ങളൊക്കെ?
1: എന്നാ സുഖമായി പോണു, എല്ലാവർക്കും സുഖമായി പോണു. അവിടെ എല്ലാവർക്കും സുഖമായി പോണില്ലേ?
0: എല്ലാവരും സുഖമായിരിക്കണു,
1: ശരി
0: കുഴപ്പമൊന്നുമില്ല.
1: ശരി. എനിക്ക്
0: കാലാവസ്ഥയൊക്കെ മാറി വന്നല്ലോ,
1: അതെ അതെ അതെ അതെ
0: മഴയൊക്കെ മാറി, നല്ല വെയിലൊക്കെ ആയി.
1: അതെ അതെ മാറി മറിഞ്ഞു ഇങ്ങനെ നിക്കണു അല്ലേ? ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിലും, അങ്ങനെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എനിക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: അത് എന്റെ ഒരു 10-ാം ക്ലാസ് ബാച്ച് ഉണ്ട്, അക്ഷര മുറ്റം മണത്തല. അതിലെ എല്ലാ കൂട്ടുകാർക്കും.
1: ശരി, പിന്നെ
0: എന്റെ ഈ ഇപ്പൊ റേഡിയോയില് എന്റെ ഈ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മ, തിരുവത്രയിലുള്ള അമ്മയ്ക്കും,
1: തിരുവത്രയിലുള്ള പ്രീതയുടെ അമ്മയ്ക്കും,
0: എന്റെ അമ്മ തങ്കമ്മ അമ്മയ്ക്കും.
1: ശരി, പിന്നെ
0: ഇപ്പൊ എല്ലാ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും,
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ?
0: ഹസ്ബൻഡിന്റെ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ആ നമസ്കാരം
1: മോഹനൻ, അങ്ങനെ തന്നെയല്ലേ പേര്?
2: ആ മോഹനൻ.
1: ആ സുഖമായി പോണോ? തിരക്കിലാണോ?
2: ആ തിരക്കില്, പശുവിന്റെ പണി തിരക്കിലൊക്കെ തന്നെ
1: ആണല്ലേ. ആ ഊണ് കഴിഞ്ഞോ?
2: ഇല്ല മേഡം, കഴിയും.
1: ശരി ശരി, സുഖായിരിക്കണല്ലേ? സുഖായിരിക്കണല്ലേ ചോദിക്കാണ്. അതെ അതെ. ഈ പശുക്കളെ വീട്ടിൽ തന്നെയാണോ അതോ പുറത്തേക്കൊക്കെ മേയാനൊക്കെ അങ്ങനെ വിടാറുണ്ടോ അതോ എങ്ങനെയാ? കൊണ്ടുപോയി കെട്ടി പിന്നെ ഇടയ്ക്ക് മാറ്റിക്കെട്ടൊക്കെ ചെയ്യായിരിക്കും അല്ലെ? ഇങ്ങനെ മാറി മാറി. അത് കഴിഞ്ഞ് സന്ധ്യയാകുമ്പോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ടാവും അല്ലെ? അതെയോ? ഓ ശരി. ആഹാ, ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ആഹാ, അത് ശരിയോ? അതെല്ലേ. എനിക്കിതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേ, അതായത് ആകാശവാണി പാട്ട്, ആ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഈ ഫാമിൽ നിൽക്കുന്ന പശുക്കളെയൊക്കെ ഓർക്കുമ്പോ ഒരു ഭയങ്കര ഗ്രാമീണത തോന്നുന്നു. സന്തോഷം കേട്ടോ വിളിച്ചു കിട്ടിയതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ. ഓ സുഖായിരിക്കണോ? സുഖം. കൊടുത്തോളൂ കൊടുത്തോളൂ. ഹലോ, ധ്യാൻ കുട്ടനാണോ ഇത്? ഏ, സ്കൂളിൽ നിന്നില്ലാലേ? സ്കൂൾ മുടക്കല്ലേ? സ്കൂളിൽ എന്തൊക്കെ? നല്ല വിശേഷമാണ്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിലും പശുക്കുട്ടികൾക്കും പശുവിനൊക്കെ എന്തുണ്ട് വിശേഷം? അതെയോ, പശുക്കളൊക്കെ തൊടാറൊക്കെ ഉണ്ടോ? അച്ഛനെയും അമ്മയൊക്കെ സഹായിക്കാറുണ്ടോ? അതെയോ? സ്കൂളിൽ എന്തൊക്കെയാ വിശേഷം? സ്കൂളിൽ പോകാൻ ഇഷ്ടല്ലേ? ശരി ശരി ശരി, ഓക്കെ. ശരി കുട്ടാ, അമ്മയ്ക്ക് കൊടുത്തോളൂ. പാട്ട് കേൾക്കാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടല്ലേ? ഇനിയും കേട്ടോളൂ കേട്ടോ, അമ്മ പറഞ്ഞു തരണതെല്ലാം കേട്ടോളൂ. അമ്മ എഴുതി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചോളൂ കേട്ടോ. ഓക്കെ, മെഡല് തന്നു അല്ലേ. ശരി, വിളിച്ചു കിട്ടിയാലും സംസാരിക്കാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തുടർന്നും കത്തുകൾ അയക്കുക. ആ ബാക്കി എഴുതി വെച്ചിട്ടുള്ള കത്തുകളൊന്നും മടിക്കാണ്ട് തന്നെ വേഗം വേഗം അയച്ചോളൂ കേട്ടോ. ഓക്കെ, ശരി ശരി ശരി. ആ ഗാനമഞ്ജരിയിൽ ഇനി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം രവീന്ദ്രൻ, ചിത്രം ദേശാടനക്കിളി കരയാറില്ല.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
3: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
2: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്നത്തെ ഗാനമഞ്ചരിയിൽ വാനമ്പാടി എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാവക്കാട് നിന്നും പ്രീതാ മോഹനൻ. ഗാനമഞ്ചരിയിൽ ഇനി ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് യേശുദാസ്. ONV യുടെ വരികൾ ഇണ പകർന്നിരിക്കുന്നത് സലിൽ ചൌധരി.

0: കഥ കേൾക്കു കൺമണി.
1: തേനും വയമ്പും ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ ഇണപകർന്നിരിക്കുന്നത് രവീന്ദ്രൻ.

ഗാനമഞ്ജരിയിൽ ഇന്ന് അവസാനമായി സമൂഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ചരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ചരിയിൽ വാനമ്പാടി എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ചാവക്കാട് നിന്നും പ്രീതാ മോഹനൻ. തുടർന്നും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: ഗാനമഞ്ചരി, കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട ഫോൺ നമ്പർ 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരുപിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ചരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഗാനമഞ്ജരി ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ? പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിൻ്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിൻ്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിൻ്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറിനിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി

0: പുള്ളി അവധൂത വേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
1: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ? ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
2: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
1: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവൻ എനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോവ്, ഞാനാണ്.
2: ഓ, നിങ്ങളിവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ അത് ധാരാളമുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ.
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണോ? പറയൂ.

0: മനുഷ്യനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
1: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
0: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
1: നിങ്ങളോ?
0: അതെ,
1: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
0: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്ക് ഇനിയും കാണാം.
2: എനിക്ക് കടന്നു വരാമോ?
1: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
2: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
1: ഇല്ല, ഒരസുഖവുമില്ല.
2: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
1: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
2: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദ കെട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
1: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
2: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേ ഉള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
1: അമ്മയോ?
2: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
1: ആഹാ, അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
2: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
2: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
2: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
2: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
2: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നിഞ്ഞാന്ന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗൈ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റ്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം ജനരഞ്ജിനി രാഗത്തിൽ ഗണപതി, ആദിതാളം മുത്തയ്യ ഭാഗവതരുടെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് മാവേലിക്കര പി സുബ്രഹ്മണ്യം, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: സ്വരസാഗരം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
6: ശനി രാവിലെ 11:50.
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാസനോവ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചത്. രചന, സംഗീതം ഗൗരിലക്ഷ്മി.

മുല്ലവള്ളിയും തീൻമാവും. ഈ ചിത്രത്തിൽ ഫ്രാങ്കോ, ഗംഗ, ബി ബി കല്യാണി എന്നിവർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഹെലോ എന്ന ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ വരികൾ എഴുതി അലക്സ് പോൾ ഈണം പകർന്ന ഗാനം. പാടിയത് MJ ശ്രീകുമാറും സംഘവും.

ലോലി പോപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ വരികൾ എഴുതി അലക്സ് പോൾ ഈണം പകർന്ന് അഫ്സൽ, വിധു പ്രതാപ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വെസ്റ്റ് ബംഗാളിലെ താരകേശ്വറിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഘടു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പി. സുശീല പാടിയത്. ചിത്രം, ഗാനം

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, KGTE ടൈലറിംഗ് അല്ലെങ്കിൽ FTGT ഗാർമെന്റ് ലാബിൽ തിയറി, പ്രായോഗിക ക്ലാസുകൾ എന്നിവ കൈകാര്യം ചെയ്തിട്ടുള്ള കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡാറ്റകൾ സഹിതം ഈ മാസം 22 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേന ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO, കിഴുന്ന, തോട്ടട, കണ്ണൂർ 670007. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-283-5390. നമ്പർ ആവർത്തിക്കാം: 0497-283-5390. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 SSC CGL വിജ്ഞാപനം പുറത്തിറക്കി. Tier 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രാജ്യമൊട്ടാകെ 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും Tier 2 പരീക്ഷകൾ ഈ വർഷം ഡിസംബർ മാസത്തിലും നടത്തപ്പെടും. ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായ SSC.gov.in സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22, സമയം രാത്രി 11 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റും SSC KKR.KR.NIC.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
3: എന്തരാ മോനെ?
2: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
3: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2000 അല്ലേ ഉള്ളൂ.
2: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ്
3: ചെയ്യുന്നേ?
2: അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
3: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
2: എന്നാ മൊബൈൽ എടുക്കൂ.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PMFME പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത്സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ്, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം. സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി അഭിമുഖം 1-ാം ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത്. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, 6:30 മുതൽ 12-ാമത് അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ പ്രക്ഷേപണം, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 8:45 10:15 ഉച്ചതിരിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 8:35 മലയാളത്തിൽ വാർത്തകൾ, 9:00 ശ്രോതാക്കൾക്കൊപ്പം, 9:20 ലളിതഗാനങ്ങൾ, 9:30 ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ, പരാജയം എന്ന കഥ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിക്കുന്നു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് CLPSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ലളിത സംഗീത പാഠം, ഡോക്ടർ പി സിന്ധുമോൾ രചിച്ച ഗാനം, ഈണം നൽകി പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പങ്കെടുക്കുന്നത് ഉഷ ഒല്ലൂർ. 10:45 യോഗ ആയുരാരോഗ്യത്തിന്, അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും, 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചാരിമേളം, പോറാത്ത് നാരായണമാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗ ദിനം, ഡോക്ടർ KS പ്രിയ ചെയ്യുന്ന പ്രഭാഷണം. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ, നിതീഷ് പെരിഞ്ചേരി എന്നിവർ. പദം സംഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ, 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 4:30 ലളിതഗാനങ്ങൾ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം, 5:20 കഥകളതിസാദരം പുനഃപ്രക്ഷേപണം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 സമകാലികം പുനഃപ്രക്ഷേപണം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05

ഇംഗ്ലീഷിൽ വാർത്തകൾ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വുമൺസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യാ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൗപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 1,00,000 വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ

0: നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: This is Akashvani, the news read by Valsa Williams.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് 2 തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം: ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നാണ് ഡോക്ടർ വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് അടിത്തറ പാകി സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലും ആദ്യകാല ഉപഗ്രഹ ആശയവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്നതിനും ഡോക്ടർ സാരാഭായ് വിശ്വസിച്ചു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ആരായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ? ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നാണ് ഡോക്ടർ വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് അടിത്തറ പാകി സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലും ആദ്യകാല ഉപഗ്രഹ ആശയവിനിമയത്തിലും കാലാവസ്ഥാ നിരീക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്നതിലും ഡോക്ടർ സാരാഭായ് വിശ്വസിച്ചു.

ഇനി ഇന്നത്തെ ചിന്താവിഷയം, ഒത്തുചേരുന്നത് ഒരു തുടക്കമാണ്, ഒരുമിച്ച് നിൽക്കുന്നത് പുരോഗതിയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജയം. ജോൺ മാക്സ്വെൽ. ഒത്തുചേരുന്നത് ഒരു തുടക്കമാണ്, ഒരുമിച്ച് നിൽക്കുന്നത് പുരോഗതിയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജയം. ജോൺ മാക്സ്വെൽ. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി.
0: വിദ്യാഭ്യാസ രംഗം

0: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: Agashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ഹർ സർക്കാരി യോജന കാ ലാഭ് സീധെ ആപ് തക് പഹുചായ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. एग्रीस्टेक के माध्यम से किसान रजिस्ट्री बनेगी. किसान क्रेडिट कार्ड DBT और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
4: PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കമ്മിറ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
4: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000 സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി K. മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നത

0: അധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായലിൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ

0: മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
1: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-ാം ലോകകപ്പ് സ്ക്വാഡിലാണ് 19-ാം കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി KK ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ്.

0: ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റിങ്ങനെ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെയിടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല, 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2-ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക ഒട്ടുമില്ലാത്ത, പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിനശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി.
1: വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ നാവ് നന്നല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇമ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നു പോയേക്കാം. പിന്നീട് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും സംസാരമാണ്. നമുക്ക് ഏവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നല്ല വാക്കുകളുമായി ചുറ്റുമുള്ളവർക്കും സന്തോഷം പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം. കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ. ലോകമെമ്പാടും June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ യോഗയുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നേട്ടങ്ങളും സംബന്ധിച്ച് യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജി പകർന്നു നൽകുന്ന അറിവുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
1: യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം യോജിക്കുക, ഒത്തുചേരുക, സന്തുലിതമാകുക, ഐക്യത്തിലാകുക എന്നൊക്കെയാണല്ലോ. ശരീരവും ശ്വാസവും മനസ്സും ആത്മാവും തുടങ്ങി നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു രമ്യത, ഒരു ഐക്യം, ഒരു ഒത്തുചേരൽ, അതാണ് യോഗയിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രകൃതിയെയും നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ സന്ദേശം, തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, ആരോഗ്യപരമായ പ്രായമാകലിനുള്ള യോഗ. യോഗശാസ്ത്രവും കൃഷിയും വ്യത്യസ്ത മേഖലകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ചര്യയാണ്. യോഗയുടെ സ്വാധീനം ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിൽ നമ്മുടെ ദിനചര്യ, വ്യവഹാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഭക്ഷണശീലങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എങ്ങനെ കൃഷിയോടൊപ്പം യോഗയെയും നമുക്ക് സ്വാംശീകരിക്കാമെന്ന് പരിശോധിക്കാം. പൊതുവെ പറയുമ്പോൾ ആർക്കാണ് യോഗ പരിശീലിക്കേണ്ടത്? ആരാണോ രോഗങ്ങളില്ലാത്തൊരു ശരീരം ഇച്ഛിക്കുന്നത്, ശരിയായ ക്രമത്തിലുള്ള ഒരു ശ്വാസം ആഗ്രഹിക്കുന്നത്, സംഘർഷങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച മനസ്സ് ആഗ്രഹിക്കുന്നത്, ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആർക്കും യോഗ പരിശീലിക്കാം. തീർച്ചയായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം ഗുണകരമാണല്ലോ. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ ഉൾപ്പെടുത്താം. നടുവേദന, സന്ധിവേദന, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ. ഇനി മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലോ ഒരു കർഷകനെ സ്വാധീനിക്കുന്ന ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാണ്, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊന്നാണ്, വിളവിൻ്റെ ലഭ്യത, വിപണി വില, കൃഷി ചെലവുകൾ, കടബാധ്യതകൾ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു കർഷകൻ്റെ മാനസിക

മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഒരു കർഷകൻ കൃഷിയോടൊപ്പം തന്നെ യോഗ പരിശീലനങ്ങൾ കൂടി ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. യോഗയെക്കുറിച്ച് പറയാറുണ്ട്, യോഗ പരിശീലിക്കുന്ന ഒരു യോഗിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും. അയാളിലുള്ള അയോഗ്യതയെല്ലാം നീങ്ങി ഏത് മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷകന് തൻ്റെ കൃഷി മേഖലയിൽ ശോഭിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, സമ്മർദ്ദമില്ലാത്ത മനസ്സ് വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗ പരിശീലനങ്ങളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മളെ യോഗയുടെ നിർവചനങ്ങളൊന്ന് പരിശോധിക്കാം. പതഞ്ജലി മഹർഷി യോഗയുടെ ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും സംഘർഷങ്ങളുമൊക്കെ നിയന്ത്രിച്ച് നിരോധിച്ച് ഒരു ശാന്തമായ ഒരു മനസ്സ് നേടുന്ന ഒരവസ്ഥയാണ് യോഗമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കർഷകന് വേണ്ടതല്ലേ? ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് കൃഷിയാണെങ്കിലും, അതിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു യോഗയുടെ നിർവചനം സമത്വം യോഗം ഉച്ചതി എന്നാണ്. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കൃഷി വൃത്തി എന്ന് പറയുന്നത് പലതരം അനിശ്ചിതത്വങ്ങളിലൂടെയും അനുകൂലമായോ അതോ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സാഹചര്യങ്ങളെ പ്രതികൂലമായാലും വിപരീതമായാലും അവയെ വേണ്ടവണ്ണം നേരിട്ട് ശരിയായ പരിഹാരങ്ങളിലൂടെ അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മനസ്സിൻ്റെ സമനില ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പം നമ്മുടെ യോഗാ പരിശീലനങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ സമനില തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറുമൊരു ശാരീരികമായ വ്യായാമം അതിനകത്ത് പെടുന്നു. പക്ഷേ അത് മാത്രമല്ല, യോഗാസനങ്ങൾ, നമ്മുടെ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ, കൂടാതെ ധ്യാനങ്ങൾ ശീലിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു, യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. ശ്വസനക്രിയകൾ പരിശീലിക്കാം, ധ്യാന പ്രക്രിയകൾ പരിശീലിക്കാം, ഒപ്പം നമ്മുടെ ജീവിത ദിനചര്യ, ദിനചര്യയിൽ നല്ലൊരു ചിട്ട കൊണ്ടുവരാം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. കൂടാതെ നമ്മുടെ ഭക്ഷണം, ശരിയായ ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതൊക്കെ യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ യോഗയുടെ മറ്റൊരു പ്രധാന നിർവചനം എന്ന് പറയുന്നത് യോഗ കർമ്മസു കൗശല എന്നാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഒരു നൈപുണ്യം, ഒരു കുശലത നേടാനുള്ള ഒരു കഴിവ്, അതും യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. അപ്പോൾ യോഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒരു ഏകാന്തമായോ ഒരു മുറിക്കകത്തോ ഇരുന്ന് ചെയ്യുന്ന പരിശീലനങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം കുറച്ചു നേരം ഈ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് ആ യോഗയുടെ സ്വാധീനം, അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും എല്ലാം അത് പ്രതിഫലിക്കും. ഇനി ഒരു യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഒരു കർഷകന് കൈവരുന്ന ചില ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശാരീരിക ആരോഗ്യം തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അധ്വാനം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ തഴക്കവും വഴക്കവും ശക്തിയും വർദ്ധിക്കുന്നു. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു, ഉയർന്ന ഊർജനില നേടാൻ സാധിക്കുന്നു, കൂടുതൽ ഓക്സിജൻ, പ്രാണശക്തിയുടെ ലഭ്യത നേടുന്നു, അതും നമുക്ക് ഗുണകരമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ അകലുന്നു. മറ്റൊരു ഗുണം നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായാൽ കിട്ടുന്ന ഒരു ഗുണമാണ്, നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെയും വിവേകത്തോടെയും എടുക്കാനും കഴിയും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സഹനശക്തി, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ മാനസിക സ്ഥിരത തുടങ്ങിയ ഗുണങ്ങൾ

0: നല്ലൊരു കർഷകനെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഇത്തവണ June 21 അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഈ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 3 ലൊന്നോളം പേര് യോഗയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും യോഗ പരിശീലിക്കുകയും ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു യോഗശാസ്ത്രം എത്തേണ്ടതുണ്ട്, അവരത് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഈ യോഗാ ദിനത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം ആക്കേണ്ടതാണ് യോഗ. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് നേരം, അത് 15 മിനിറ്റാകാം, 20 മിനിറ്റാകാം, അരമണിക്കൂറാകാം, നമുക്ക് സൗകര്യമുള്ളതുപോലെയുള്ള കുറച്ച് സമയം നമുക്ക് യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കാം. ശരിയായ യോഗ നമുക്ക് യോഗ്യതയുള്ളവരിൽ നിന്ന്, ശരിയായ സംഘടനകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് യോഗശാസ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കാം. ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: യോഗയുടെ പ്രാധാന്യവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജിയുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രയോജനകരമായി. ഈ യോഗ ദിനം മുതൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം.

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, കാർഷിക മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റാം. കൃഷിയിൽ വലിയ സാധ്യതകളുള്ള ഒരു ചെറിയ പ്രാണിയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അഥവാ BSF. ഇന്ന് പല കർഷകരും രണ്ട് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒന്നാമത്തേത്, വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും കോഴി കന്നുകാലി വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. രണ്ടാമത്തേത്, കോഴി മത്സ്യം താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം പരിഹാരം കാണാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി. ഈ പ്രാണിയുടെ ലാർവകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, തേങ്ങയുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ ജൈവ മാലിന്യങ്ങൾ അതിവേഗം ഭക്ഷണമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാലിന്യങ്ങളെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, പോഷക സമൃദ്ധമായ ജൈവവളം. മറ്റൊന്ന്, പ്രോട്ടീൻ സമ്പുഷ്ടമായ ലാർവകൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിലയേറിയ വിഭവങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. മാലിന്യ സംസ്കരണത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം അതേ മാലിന്യങ്ങളിൽ നിന്ന് വളവും മൃഗത്തീറ്റയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാർവകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ജൈവാംശവും സസ്യപോഷകങ്ങളും ധാരാളമായി അടങ്ങിയ മികച്ച വളമാണ്. ഇത് പച്ചക്കറി കൃഷിയിലും ഫലവൃക്ഷങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും മറ്റ് കാർഷിക വിളകളിലും ഉപയോഗിക്കാം. ഇത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ലാർവകൾ തന്നെയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകളിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയിരിക്കുന്നു. ഇവ കോഴികൾക്കും താറാവുകൾക്കും മത്സ്യങ്ങൾക്കും പന്നികൾക്കും വളർത്തുമൃഗങ്ങൾക്കും പച്ചയായോ ഉണക്കിയോ നൽകാം. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇന്ന് തീറ്റ ചെലവ് വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ്. സോയാബീൻ മീൽ, ഫിഷ് മീൽ തുടങ്ങിയ തീറ്റ ഘടകങ്ങളുടെ വില ദിനം പ്രതി ഉയരുകയാണ്. പ്രാദേശികമായി ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഫാമിൽ തന്നെ BSF ലാർവകൾ ഉൽപ്പാദിപ്പിച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാനും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനും കഴിയും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് BSF വളരെ ചെലവ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സാണ്. മത്സ്യകർഷകർക്ക് ഇത് വാണിജ്യ തീറ്റകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന മികച്ച പോഷക പൂരകവുമാണ്. സംയോജിത കൃഷി നടത്തുന്നവർക്ക് ഒരേ BSF യൂണിറ്റ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും വളനിർമ്മാണവും തീറ്റ ഉൽപ്പാദനവും നടത്താൻ കഴിയും. കേരളത്തിന്റെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ BSF ഉൽപ്പാദനത്തിന് അനുയോജ്യമാണ്. വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതിയാകുന്നതിനാൽ ചെറുകിട കർഷകർക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും യുവ സംരംഭകർക്കും അധിക വരുമാന മാർഗമായി ഇത് സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈകൾ മനുഷ്യഭക്ഷണത്തിൽ ഇരിക്കാറില്ല. രോഗങ്ങൾ പരത്തുന്ന പ്രധാന വാഹകരായും ഇവയെ കണക്കാക്കുന്നില്ല. അതിനാൽ ഫാമിലെ ശുചിത്വം നിലനിർത്തുന്നതിനും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിനും ഇവ സഹായകമാണ്. ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഭാവിയിലെ കൃഷിയുടെ വിജയം. മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഇന്ന് മാലിന്യമായി കണക്കാക്കുന്ന വസ്തുക്കൾ നാളെയുടെ ജൈവവളവും പോഷക സമൃദ്ധമായ മൃഗത്തീറ്റയുമായി മാറുന്നു.

തീറ്റ ചെലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും ഫാമിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക വരുമാനം നേടാനുമുള്ള ഒരു പ്രായോഗിക അവസരമാണ്. അതുകൊണ്ട് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ കൃഷിക്കായി ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുന്നു. ശാന്തചിത്തനായി ഏകാഗ്രതയോടെ തന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമമായ ചൈതന്യം ഒന്നു തന്നെയാണെന്നും അതിൻ്റെ സ്ഫുരണമാണ് തൻ്റെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധത്തോടെ ഹൃദയോന്മുഖമായി നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ജീവിതത്തിന് സമഗ്രമായ ഗുണം പ്രദാനം ചെയ്യുന്ന ക്രിയാമാർഗമാണ് ധ്യാനം. മനഃശാന്തി പ്രദാനം ചെയ്യുന്ന ധ്യാനം കാലപ്പഴക്കം കൊണ്ട് മനസ്സിലടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നിർമാർജനം ചെയ്ത് മനസ്സംസ്കരണത്തിന് വഴിതെളിക്കുന്നു. കേവലം സംസ്കരണത്തിനുള്ള ഉപാധി എന്നതിലപ്പുറം മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ജീവാത്മാ പരമാത്മാ ലയനം എന്ന മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യ സാധന എന്ന നിലയിലും ധ്യാനം പ്രാധാന്യമർഹിക്കുന്നു. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഫലസിദ്ധിയെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങി ഹൃദയശുദ്ധി വരെ സമാർജിക്കാൻ ധ്യാനത്തോളം സഹായകരമായ മറ്റൊരു സാധനോപാധിയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിലോ ഹൃദയക്ഷേത്രത്തിലോ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ചഞ്ചലതകളിൽ നിന്നും മോചിതമായി മനസ്സിനെ, പ്രാണനെ ഈശ്വരോന്മുഖമാക്കാൻ കഴിയും. ധ്യാനത്തിൻ്റെ അഗാധ തലങ്ങളിലെത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റാ തരംഗങ്ങൾ ആൽഫ, ഡെൽറ്റ, ഗാമ, തീറ്റ തുടങ്ങിയ തരംഗങ്ങളായി പരിണമിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് പ്രവർത്തന നിരതമാക്കാൻ കഴിയുമത്രേ. വിദേശ സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനമിപ്പോൾ നൽകി വരുന്നുണ്ട്. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസ്സംസ്കരണം മുതൽ ജീവന്റെ ശുദ്ധീകരണം വരെ ത്വരിതപ്പെടുത്തി പരിണാമം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സാധനോപാധിയായും ധ്യാനമാർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്.
2: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നറിയണ്ടേ?

0: ചോദ്യമിതായിരുന്നു, കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം കേട്ടോളൂ. കൃഷിയിടത്തിലെ കീടനിയന്ത്രണത്തിന് പരിസ്ഥിതി സൗഹൃദവും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിറമോൺ കെണികൾ. ഫെറമോണുകൾ എന്നത് ഒരേ വർഗത്തിൽപ്പെട്ട പ്രാണികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇണയെ ആകർഷിക്കുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണികളിൽ പെൺപ്രാണികൾ പുറപ്പെടുവിക്കുന്ന ലൈംഗിക ഹോർമോണിന്റെ കൃത്രിമ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗന്ധം ആൺപ്രാണികളെ ആകർഷിച്ച് കെണിയിലേക്ക് എത്തിക്കുന്നു. കെണിയിൽ കുടുങ്ങുന്ന ആൺപ്രാണികൾ നശിക്കുന്നതിനാൽ ഇണചേരൽ കുറയുകയും അതുവഴി കീടങ്ങളുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഫെറമോൺ കെണികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കീടനിരീക്ഷണത്തിനാണ്. കെണിയിൽ എത്ര കീടങ്ങൾ കുടുങ്ങുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ ഒരു കീടബാധ ആരംഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും കർഷകന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി കീടനാശിനികൾ അനാവശ്യമായി പ്രയോഗിക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് കൂട്ടത്തോടെ കീടങ്ങളെ പിടികൂടി നിയന്ത്രിക്കുന്നതിനാണ്. ആവശ്യമായ എണ്ണത്തിൽ ഫെറമോൺ കെണികൾ സ്ഥാപിച്ചാൽ ആൺപ്രാണികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ആൺ പെൺ പ്രാണികളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തി കീടങ്ങളുടെ പ്രജനനം തന്നെ കുറയ്ക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. പഴീച്ച, വഴുതനയിലെ തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ, തെങ്ങിലെ കൊമ്പൻ ചെല്ലി, വിവിധ പുഴുക്കൾ തുടങ്ങി നിരവധി കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഫെറമോൺ കെണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഒരു പ്രത്യേക കീടവർഗത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ, പ്രകൃതിദത്ത ശത്രുക്കൾ തുടങ്ങിയ ഉപകാരപ്രദമായ ജീവികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. കൂടാതെ വിളകളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. അതിനാൽ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വിളകളുടെ ആരോഗ്യകരമായ ഉൽപ്പാദനം ഉറപ്പാക്കാനും സഹായിക്കുന്ന സംയോജിത കീടനിയന്ത്രണ രീതിയിലെ ഒരു പ്രധാന ഉപാധിയാണ് ഫെറമോൺ കെണികൾ. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
1: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബ്രെഡ് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി രണ്ടു ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ.

നമ്പർ 8547070773. നമ്പർ ആവർത്തിക്കാം, 8547070773. മറ്റൊരു നമ്പർ 04872370773. നമ്പർ ഒരിക്കൽ കൂടി, 04872370773. വെള്ളാരിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ അഥവാ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ അയിനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മയെ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995155346. നമ്പർ ഒരിക്കൽ കൂടി, 9995155346. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8547070773. നമ്പർ ആവർത്തിക്കാം, 8547070773. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
3: ശനി രാവിലെ 11:50
2: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ.

0: അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर
0: പ്രധാനമന്ത്രി പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പി എം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പി എം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% ദേശീയ തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി

0: സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
1: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: യോഗ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: ആകാശവാണി തൃശൂർ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം രണ്ടാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ. സംവിധാനം റൂബി ബാബു.

0: ಮೇಡಮ್, ನಿನ್ನ ಹೆಸರೇನು? ವೇರ್ ಆರ್ ಯು ಫ್ರಮ್?
1: ಸರ್, ಮೈ ನೇಮ್ ಇಸ್ ಮಂಗಳಾದೇವಿ. ವಿ ಆರ್ ಫ್ರಮ್ ಕೇರಳ.
0: ಮಂಗಳಾದೇವಿಯಾ?
2: നിന്റെ പേര് കേട്ടിട്ട് എന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
0: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ല വരോ.
2: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
3: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
4: എങ്കി നമുക്ക് ഇരിക്കാം.
1: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.

0: എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, കൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഛേ, ഇവിടെയും ഇല്ല. അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാൾ കൂടെ വന്നല്ലോ. റൂമായിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക. ഒരിടത്തും ഒഴിവില്ലാന്ന് ഒരേ പല്ലവിയാ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്. രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്. അവരിതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ?
2: വലിയ ഉപകാരം സുഹൃത്തേ.
0: ബ്രോ, ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആ, ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: ആ, അതപ്പം നോക്കാം. ട്രെയിനിൽ എൻ്റെ ഉറക്കം ഒട്ടും ശരിയായില്ല. പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എൻ്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞ് പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാമല്ലോ. എൻ്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എൻ്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയതാ.
0: ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യവും നേടി വരട്ടെ അല്ലേ. ബൈ ദ വേ, എൻ്റെ പേര് വിനോദ്.
2: ഞാൻ ദിലീപ്. ആ, റൂമിൻ്റെ താക്കോല് കിട്ടി. ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം.
0: ആ ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെയുള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോകണം.
2: അത് ശരിയാ. ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലി ഇല്ലി മാഡം.
1: ശൈല ഇറങ്ങിക്കോളാം പറയുന്നു.
2: ആ
1: നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു.
0: നാനു നിമകെ ടാക്സി വ്യവസ്ഥ മാഡം ബഹുദേ.
1: നോ നോ താങ്ക് യു വിൽ ക്യാച്ച് എ ബസ്. താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ ബൈ മാഡം.
1: ബൈ ബൈ.
3: ഹോ ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡിൽ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു.
1: മൊത്തം കോമഡി ആയിന്ന് പറഞ്ഞാ മതിയല്ല.
3: കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?

0: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്? നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായിപ്പോയോ?
1: അത് പറയാം. ശരിക്കുവേ, എന്റെ അനിയൻ പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
0: ആ, അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്?
1: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
0: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുത് പാണ്ടി.
1: അതെ, കാറിരിക്കുന്ന ലൊക്കേഷൻ

0: ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
1: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി.
0: അതെ, കാർ ഇരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാർ എടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് ആവട്ടെ കാറിലെ GPS വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
1: നിന്റെ അനിയനാള് കൊള്ളാം, ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
0: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
1: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
0: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
1: ഓ,
0: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
1: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാൽ ക്യാൻസൽ ആയി കാണത്തില്ലേ?
0: അത് ക്യാൻസൽ ആയി കാണും.
1: അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
0: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
1: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
0: ദാ, ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
1: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? ശേ, കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മൾ ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
0: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
1: ആ, നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
0: അപ്പ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: ഏ, അപ്പൊ ഈ മെസ്സേജോ?
0: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
1: ഓ,
0: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്ത് നിന്ന് പ്രയോഗിക്കില്ല.
1: ഓ, കൊള്ളാം. പക്ഷേ 10-ാം ക്ലാസ് പഠിക്കുമ്പം മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.
0: എടി, മാർക്കില് വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
1: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
0: എന്റെ ശൈലേ,
1: ഓ,
0: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026 ആ.
1: ഓ, സമ്മതിച്ചു. 2026-ലെ നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ.
0: അത് പറയാനൊന്നുമില്ല, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കില്ലല്ലോ.
1: അതില്ല.
0: നീ ഒരു കാര്യം ചെയ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസ്സിന്റെ ടൈം ചോദിക്കും.

0: അല്ലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?
1: അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ.
0: അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ.
1: നോ നോ നോ, നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്ക്. സ്പൈസിയാണിത്.
0: കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാല് കുട്ടികൾക്കും കൊടുക്കായിരുന്നു.
1: ഷോ, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലെന്ന് നനച്ചാലോ. നീ നോക്കിയേ, ഒരു ഉഗ്രൻ തിര അടിച്ചു കയറി വരുന്നുണ്ട്.
0: ഇത് കൊള്ളാം.
1: വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ടോ.
0: എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ.
1: ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല, ഗോവൻ ബീച്ചാണ്.
2: എന്താ ശൈല നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോ എന്നറിയില്ല.
2: എന്തേ?
0: ദാ കൊറേ അപ്പുറത്ത് പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള് ഒറ്റ നോട്ടത്തെ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ.
2: എവിടെ നോക്കട്ടെ?
0: ദാ അവിടെ കുറെ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അതിന്റെ അടുത്ത്.
2: കണ്ടു കണ്ടു. അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല, പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം.
0: ഏ, നിനക്കറിയാവുന്നോ? അതാരാ?
2: അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്.
0: ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ,
2: എങ്ങനെ എത്തിയെന്നത്? നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം.
1: ദാ ഈ പാവുബാജിക്കടയുടെ മറവിലേക്ക് നിൽക്കാം.
2: അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയാ അവരും നമ്മളെ കാണണ്ടല്ലോ.
0: ഇതിപ്പോ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
2: ഹോ, ഈ രണ്ട് കിടുവകളും തമ്മിൽ പരിചയമുണ്ടോ?
0: എന്തോന്ന്?
2: അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്.
0: ഏയ്, ഒരു ചാൻസും ഇല്ല. മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു.
1: ഷേ, എന്തിന് തിരിച്ചു പോണം?
0: അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വെച്ച് കണ്ടാലോ, പിന്നെ തീർന്നു.
1: ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ?
0: പക്ഷെ അത് വ്യത്യാസമില്ലേ?
1: ഒരു വ്യത്യാസവും ഇല്ല.
0: നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
1: പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത് അല്ലേ? അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ?
0: അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയിന്നോ ഒക്കെ പറയും.
1: കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്.
0: എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി. സമ്മതിച്ചു.
1: എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ. അതൊരു തല പോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്.
0: എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്?
1: പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കെ.
0: ഷോ, നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ? നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം.

0: കിട്ടിയതൊരു തുക്കട ലോഡ്ജായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ.
1: അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്കാം. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
0: ഓ മംഗളേ, എന്തോരം ജനങ്ങളാ!
1: ആടി,
0: ഇത് ഉത്സവോ?

0: വിനോദെ,
1: ഓ,
0: നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എൻ്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി അല്ലേ?
1: ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തുനിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്.
0: അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റേ, എൻ്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറേ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പോൾ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അതന്നെ, ഓണത്തിനിടയിൽ ആ പൊട്ടുകച്ചവടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം.
0: വിനോദിനറിയോ, ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാൽ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ?
0: എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജോ? നോക്കട്ടെ.
1: എൻ്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജുണ്ട്, നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: ഏ, നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പം എടുത്ത പോലുണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്തോ മെസ്സേജ് ഒന്നൊന്നും പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരും അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ടാ വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിൽ വോയിസ് വന്ന് കാണുമല്ലോ.
0: നോക്കട്ടെ. ആ, ഉണ്ടുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
1: ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
0: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെല്ലാം അടുത്തുണ്ടോ എന്ന്.
1: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക.
0: വല്ലാത്ത ചതിയായി പോയല്ലോ.
1: ആ, ഒരൈഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
0: അതേക്കൊന്നും തോന്നുന്നില്ല. ഉറപ്പ് വരുത്താനേ അവർ വീഡിയോ കോൾ ചെയ്യാൻ പറയും.
1: അയ്യോ, എങ്കിൽ നല്ല കോളാവും.
0: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
1: ഛേ, നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
0: ബാ, നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. ദാ രണ്ടുപേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നെ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
0: അതെ, അവരെന്തെങ്കിലും പോം വഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര്

0: സ്റ്റെപ്പെടുത്ത നമ്മള് പൊളിയും. ഒരു കാര്യം ചെയ്യും, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
1: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
0: എടി, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്, ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
1: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
2: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.
3: ആകാശവാണി തൃശൂർ. ഒരു പ്രത്യേക അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തീരങ്ങളിൽ ഇന്നു രാത്രി 11:30 വരെ 0.8 മുതൽ 1.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ ഉച്ചയ്ക്ക് 2:30 വരെ 1.1 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരമുൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധനയാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളും

0: ളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു.

0: അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ൽ ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ US പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 1,950 രൂപയാണ് കോഴ്സ് ഫീസ്. 10-ാം ക്ലാസ് പാസ്സായി 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയായവർക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 2,600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും പ്രൊമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല.

0: ഒന്നാം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ഇതിനു പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠന കാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരക്മാരുമായോ ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും admissions.kae.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷനു ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872438551. സേവന വാർത്തകൾ സമാപിച്ചു.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
3: ശനി രാവിലെ 11:50
2: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: അറിവിന്റെ അക്ഷയഖനി,
5: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
4: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
5: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
4: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
5: വിദ്യാഭ്യാസ രംഗം.
4: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
5: വിദ്യാഭ്യാസ രംഗം.
4: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
5: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
4: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: Common Yoga Protocol. More from our correspondent.
1: The Ministry of Culture is organizing special yoga celebrations across 100 iconic locations in the country, connecting India's rich cultural heritage, historical landmarks, and yoga traditions. As part of this initiative, major celebrations will be held at 12 prominent locations, including Red Fort in New Delhi, Haridwar in Uttarakhand, Konark in Odisha, Hampi in Karnataka, Mahabalipuram in Tamil Nadu, Mumbai in Maharashtra, Nalanda in Bihar, Ahmedabad in Gujarat, Sarnath in Uttar Pradesh, Leh in Ladakh, Hyderabad in Telangana, and Silchar in Assam. In coordination with the Indian Council for Cultural Relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shantipath, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden, and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
0: Iran's Joint Military Command announced today that the Strait of Hormuz has been closed once again, citing continued Israeli military operations in Lebanon and what it described as U.S. bad faith and a failure to uphold commitments aimed at ending the conflict. In a statement broadcast on state television, the command warned that further measures have been prepared if what it called aggression continues. In cricket, India completed a clean sweep of the three-match one-day international series with a comprehensive 9-wicket win over Afghanistan in the final match at the M.A. Chidambaram Stadium in Chennai today as Yashasvi Jaiswal smashed an unbeaten century, chasing a modest 219-run target. India raced to victory in just 28.4 overs, losing one wicket. Jaiswal slammed an unbeaten 110 off 86 balls while Rohit scored 79 off 69 deliveries. In the FIFA World Cup, the Netherlands will take on Sweden today at 10:30 p.m. IST. The match will be played at NRG Stadium in Houston, United States. The two sides have met 20 times in the past. Their most recent encounter was during the 2018 FIFA World Cup qualifiers in 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
2: Agashavani.
3: തായിക ലോകം
4: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
5: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പമുള്ളത്. സുഭദ്ര, സ്വാഗതം.
6: നമസ്കാരം.
5: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീടനേട്ടം. ഈ കിരീടനേട്ടത്തിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
6: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാനും നികിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വരുന്നൊരിപ്പോൾ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷെ പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നികിത എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാണെന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ

0: എപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നികിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നികിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു നികിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 2 വട്ടം ജയിച്ചു, നികിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നികിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നികിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നികിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
1: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നികിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
0: ആ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ നികിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നികിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
1: അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ LNCP ആണെന്ന് പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? അപ്പോൾ നമ്മൾ വലിയ ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പദവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
0: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ചയും പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
1: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: ഒന്നാമത്തെ കാര്യം LNCP റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ് LNCP സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ 1st വർഷത്തിൽ ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 2nd ആയിരുന്നു അന്ന് ഞങ്ങൾ. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്ക്വാഷ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ LNCP. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു ഞങ്ങൾ, 2 ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത ടീമായിരുന്നു. ഇതിന് മുമ്പ് എൻ്റെ കോളേജ് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു, പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ 2nd വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പം ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, LNCP നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എൻ്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ കളിച്ച കൊച്ചിൻ്റെ പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ 3rd വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാവരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ 2-3 പിള്ളേർക്ക് സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻ ഫീൽഡിൽ സ്ക്വാഷ് കൊട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻ ഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ട് ആയിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
1: LNCP ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അപ്പോൾ അതൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
0: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു സ്ക്വാഷ് എന്താണെന്നും. കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി 2 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജിനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസ് ആയിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു, അവർ അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
1: ദേശീയതലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചു.

0: അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോൾ അതിൻ്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിന് നമുക്ക് കോച്ചുണ്ട്. പക്ഷേ ഒരു ഇപ്പം നമ്മൾ ദേശീയതലത്തിൽ കൺസിസ്റ്റൻ്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയസമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയതലത്ത് മുന്നേറ്റം കാണും.
0: സ്കോഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ഇപ്പോൾ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്കോഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
1: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ കളിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലെയേഴ്സാണ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ടാരുമില്ല.
0: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
1: ഞാൻ സത്യം പറഞ്ഞാൽ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ
0: സ്ക്വാഷ്,
1: അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിമായിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല, കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു, നമുക്ക് 4 തൊട്ട് 5 ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങളവിടെ കോട്ടിയിൽ പോയി, ഞാൻ എൻ്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടിയിൽ പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നിയില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധമൊന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് 2 ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എൻ്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് തന്നത്, അല്ലാണ്ട് എൻ്റെ താല്പര്യം ആയിരുന്നില്ല അത്.
0: അപ്പോൾ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പോൾ അച്ഛൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
1: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പോൾ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 അങ്ങ് ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പോൾ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സൊക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോൾ ഞാനെപ്പോഴും അവിടെ നിന്ന് എൻ്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ കൊണ്ടുപോയി കൊൽക്കത്തയെ വെച്ചായിരുന്നു, അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, ചിലപ്പോൾ പഠിത്തവും കളിയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെയായി, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 8 ക്ലാസ് മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെൻറ്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
0: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
1: ഞാനിപ്പോൾ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോൾ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സാണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷെ ഇത് സ്ക്വാഷ് ആയിട്ടൊരു ബന്ധമില്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മളല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറേ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിൻ്റെ തന്നെ എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി, അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ

0: എൽ എൻ സി പിയിൽ ചേർന്നതിൽ പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസായിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല അത് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് എൽ എൻ സി പി റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
1: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
2: ഗാന്ധിമാർഗം.
3: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
3: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 1/3 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപ്പാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വില നിർണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യത്തെ അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: സർവോച്ച പ്രാഥമികത ഹൈ ഭാരത് അപ്നേ കിസാനോ കേ പശുപാലകോ കേ ഔർ മച്ഛുവാരേ ഭായ് ബഹനോ കേ ഹിതോ കേ സാത്ത് കഭി ഭീ സംജോത നഹീ കരേഗാ ഔർ മൈ ജാൻതാ ഹൂം.

0: व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं। मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है। किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं।
1: രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ ഏകദേശം 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം ഗണ്യമായ വർധനയാണ് കാഴ്ചവെച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ PM കിസാൻ വഴി 4.28 ലക്ഷം രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് PM കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവന മാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
2: ഞാൻ എലന്തൂർ പഞ്ചായത്തിലെ അസ്ഥിര താമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടുത്തേക്കുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് KCC ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്.
1: കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയെടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൗകര്യം വ്യാപിപ്പിക്കും.

0: ിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ കെ സി സി അക്കൗണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൗണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. കെ സി സി പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 ക്രോർ ഫാമേഴ്സ്, ഫിഷർമെൻ ആൻഡ് ഡെയറി.

0: ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുത്താൽ മതി. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിലും ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 160,000 രൂപ വരെ ബാങ്കുകൾ ഇത് തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടുമില്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങും തോട്ടം വയ്ക്കുന്നത് ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ തുക ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
1: കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. PMFBY കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. PMFBY.gov.in എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടക്കേണ്ടത്. 2026 ഫെബ്രുവരി വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.3% നിന്ന് 55% വർദ്ധിച്ചു. ഓരോ തുള്ളി വെള്ളത്തിലും കൂടുതൽ വിളവ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്പ്രിംഗ്ലർ രീതി സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സബ്സിഡി നൽകുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇതിലൂടെ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കൃഷിഭവൻ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. കേരളത്തിൽ എയിംസ് പോർട്ടൽ വഴി കാർഷിക ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് മണ്ണിന്റെ പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. മണ്ണിലെ പോഷകങ്ങളുടെ അളവ്

പരിശോധിച്ച് കൃത്യമായ വളപ്രയോഗം നടത്താൻ പദ്ധതി കർഷകരെ സഹായിക്കുന്നു. 2014-15 മുതൽ 2026 മാർച്ച് വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000-ത്തിലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷിരീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവമൂല്യ ശൃംഖലാ വികസനം വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു. ഈ പദ്ധതി ഇതുവരെ 900,000 ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19,00,000 കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2,996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ PM KUSUM കൃഷിയിൽ സൗരോർജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവന മാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ, സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു.
കർഷകർക്ക് ഇടനിലക്കാരിൽ

0: കൂടാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ ഇനാം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്. 2025 ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിളവൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏകദേശം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് PDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള ഏകദേശം 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഏകദേശം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%-ത്തിലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ ദൌത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ് ബോർഡ് സംവിധാനമായ കിസാൻ ഇ മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഇനാം പദ്ധതിയിൽ ഏകദേശം 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഇനാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൗകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജനസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PDMC പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSY 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല

0: നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അല്ലെങ്കിൽ സ്വാം. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKBY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
1: കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഈ നാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി തൃശൂർ, സമയം 11 മണി കഴിഞ്ഞ് 27 മിനിറ്റ് 57 സെക്കൻഡ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്റർ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.